0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ കുറേത്തി. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഇന്നും ഉണ്ടാവട്ടെ കേട്ടോ. സന്തോഷിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം, ഒരുപാട് കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഈ കാരണങ്ങളെല്ലാം തന്നെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട കാരണങ്ങളാണ്. അല്ലാതെ മറ്റൊരാൾ നമ്മളെ സന്തോഷിപ്പിക്കും എന്നിട്ട് സന്തോഷിക്കാന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ സന്തോഷിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് മറ്റുള്ളവരുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. നമ്മുടെ ഒരു സാധനം, നമ്മൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്. അതിൻ്റെ ഒരു കൺട്രോൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി പിന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരാവശ്യം വരുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്നു, എനിക്കൊന്ന് സന്തോഷിക്കണം തോന്നിക്കഴിഞ്ഞാൽ എന്റെ കയ്യിലാണിതെങ്കിൽ എനിക്ക് എപ്പോ വേണമെങ്കിലും സന്തോഷിക്കാം. ഇത് വേറൊരാളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാലോ അവരെ വിളിക്കേണ്ടി വരും, ഒന്ന് തരുമോ, എനിക്കൊന്ന് സന്തോഷിക്കണം. അപ്പൊ അവരുടെ സമയം, അവരുടെ സൗകര്യം, അവരുടെ മൂഡ് സ്വിങ്സ്, ഇതെല്ലാം നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് സന്തോഷമാണോ ലൈഫിൽ ആഗ്രഹിക്കുന്നത്, ആ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ, കാരണങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോ നല്ല ഹാപ്പി ആയിട്ട് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.

ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾ ചിലതെല്ലാം പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. ഓക്കെ, എനിക്ക് ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിപ്പോ അത് നമ്മൾക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ അവരുടെ വേദനയൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയില്ല. പകരം നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ സന്തോഷത്തിനായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള വകയൊക്കെയുണ്ടാകാം, പക്ഷേ മറ്റുള്ളവരെ അതോടൊപ്പം തന്നെ വേദനിപ്പിക്കുന്നതും ഉണ്ടാകാം. കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു പുനർചിന്തനമൊക്കെ വരുന്നത്. അയ്യോ, അന്ന് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് വിഷമമായിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ സമയം കഴിഞ്ഞുപോയി, അത് തിരുത്താൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്നൊന്നും വരില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടി ഒന്ന് നോക്കുക. വെറുതെ ഇരുന്ന് വേദനിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനത് ചെയ്താൽ അവർക്കത് ബുദ്ധിമുട്ടാണ്, അവർക്കത് ദോഷം ചെയ്യാൻ എന്ന 101% ഉറപ്പുള്ള കാര്യമാണെങ്കിൽ എന്തിനാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ മറ്റൊരാളെ ദ്രോഹിച്ചിട്ട് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ പോരെ? അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ നമുക്ക്? റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിൽ ഏത് കാര്യത്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? നമ്മുടെ കാര്യത്തിനാണോ മറ്റുള്ളവരുടെ കാര്യത്തിനാണോ? റേഡിയോ സിനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾ മിക്കവാറും നമ്മുടെ കാര്യങ്ങൾക്ക് തന്നെയായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ സമയം കിട്ടുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരുടെ കാര്യത്തിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുക. ഇപ്പം അവർക്ക് അത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി നമുക്ക് സമയമില്ല, നമുക്ക് സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് മാറ്റി മാറ്റി വെക്കാറുണ്ട്. നമുക്കറിയാം അതവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അവർക്കത് വളരെ അത്യാവശ്യമാണെന്ന്. പക്ഷെ എന്നാൽ കൂടി ഇന്ന് ചെയ്തു കൊടുക്കണ്ട, നാളെ ആവട്ടെ, നാളെ വിചാരിക്കും, ഇന്ന് വേണ്ട, അടുത്ത ദിവസം ആവട്ടെ. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഒരു സൗകര്യക്കുറവിൻ്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് സമയമുണ്ടാകും. പക്ഷെ എന്നാലും എന്താണ്, നമ്മുടെ ആവശ്യമല്ലല്ലോ, മറ്റുള്ളവരുടേതല്ലേ എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ നമുക്ക് മനസ്സിൽ വരാം. അതേസമയം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വരെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് വരാം. അപ്പം മറ്റൊരാൾ നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താനായിട്ട് നോക്കുക, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാതിരിക്കുക. ഇത് റേഡിയോ സിനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോസിന് കൂടി ഞാൻ ചച്ചു. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ. നമുക്കറിയാം നമ്മുടെ പെരുമാറ്റമോ നമ്മുടെ സംസാരമോ അല്ലെങ്കിൽ നമ്മുടെ ചില സ്വഭാവ രീതികളോ നമുക്ക് തന്നെ ചിലപ്പോൾ പിടിക്കണ്ടാവില്ല, പിന്നെയോ മറ്റുള്ളവർക്ക്. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ അറിയാം, എന്റെ ഈ ഒരു സ്വഭാവം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ എപ്പോഴും നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കും, ഞാൻ എന്തിനതൊക്കെ നോക്കണത്, എന്റെ ഇഷ്ടമല്ലേ, എന്റെ ലൈഫല്ലേ, അതിൽ ഞാൻ അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പറഞ്ഞു വരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ സ്വഭാവ രീതികളായിരിക്കും. അപ്പോ നമ്മുടെ സ്വഭാവമല്ല മറ്റുള്ളവർക്ക് എന്ന് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ പെരുമാറാനായിട്ട്. അല്ലാതെ ഞാൻ ഇങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്, പിന്നെ അവർക്കൊന്നും അങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനെ ആ ഒരു ചിന്ത ശരിക്കും പറഞ്ഞാൽ വളരെ ചൈൽഡിഷ് ആണെന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഓരോരുത്തർക്കും. അപ്പൊ അതും കൂടി നമ്മൾ കണക്കിലെടുക്കുക. ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കാനായിട്ട് പാടില്ല. എല്ലാവരുടെയും വ്യക്തിത്വത്തെ ബഹുമാനിക്കാനായിട്ട് കൂടി നമ്മൾ നോക്കണം. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ. സ്റ്റേ ട്യൂൻഡ്.

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop. Just be-

വിജയ് യേശുദാസും മൃദുലയും ചേർന്ന് പാടിയൊരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 28-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ ഒരു നല്ല മൺഡേ മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഇന്നത്തെ മോർണിംഗിൽ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല നല്ല വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. 5000917 ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ലൈഫിലെ ചില കാര്യങ്ങൾ നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടൊരു കാര്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത് ഏത് ടൈപ്പിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് ഇഷ്ടം തോന്നുമ്പോഴാണ് അതിൽ നമ്മുടെ ബെസ്റ്റ് വരുന്നത്. അത് വളരെ ശരിയാണല്ലേ. നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടിയും വളരെ ഹാപ്പിയായിട്ടും അല്ലെങ്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഒരു ബെസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ആ ബെസ്റ്റ് കണ്ടതിന് ശേഷം ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു കിക്കെന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ അത്രമാത്രം എഫേർട്ട് ഇട്ടതിന് ശേഷം ഉണ്ടാകുന്ന ആ റിസൾട്ടിൻ്റെ ഭംഗി, അത് നമുക്ക് ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ലൈഫിലെപ്പോഴും നല്ല ഇഷ്ടത്തോടുകൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, അതിൽ നമ്മുടെ ബെസ്റ്റ് സംഭവിക്കട്ടെ, ആ ഒരു കിക്കറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ വരുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു മോർണിംഗ് ടൈം ഏറ്റവും അടിപൊളിയാവുന്നത് അല്ലേ. അപ്പം അടിപൊളിയായിട്ട് നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷങ്ങളും ഒക്കെ തന്നെ പോരട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വിശേഷങ്ങളൊക്കെ അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. CID മൂസ മൂവിയിൽ ഉദിത് നാരായണൻ, സുജാത ചേച്ചി പാടിയ പാട്ടുണ്ടല്ലോ ചിലമ്പുലിക്കാറ്റ്, ആ പാട്ടാണ് വരുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. ഇനിയുള്ള ടൈം നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ മോർണിംഗ് സവാരിയിൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Thiruvananthapuram Venkalavattu favorite homes in the new launch luxury apartment project The Residence, close to Trivandrum International Airport, Lulu Mall and NH bypass with 40 plus world class amenities.
3: Koodade Trivandrum prime locationgalile 13 luxury apartment projectgalude detailsumai favorite homes team ippol Qataril September 22 mudal 29 vare neril kaana Doha Radisson Blue Hotelil exclusive meetupinai call 600149449.
4: Marsa Abu Hamur Branchil First Anniversary Bonanza. Tomato Jordan 1 kilo 1 riyal 25 dirham. Onion Egypt 1 kilo 1 riyal 90 dirham. Banana Ecuador 1 kilo 4 riyal 75 dirham. Prawns 500 gram 9 riyal. Potato Pakistan 1 kilo 2 riyal 50 dirham. Jaguar Classic Black ADT Perfume 100 ml 27 riyal. Pakistan Beef Boneless 1 kilo 37 riyal 75 dirham. A special offer September 30 vare matram.
5: This is Morning Safari.
6: Malabar Golden Diamonds Morning Safari.
7: Brought to you by Malabar Golden Diamonds in the Puthiya Showroom, Ipol Abu Hamur Safari Mallilum. Ningalude Paliya Swarnabharanangal evidu ninnu vaangiyathanengilum oru nashtavum illade exchange cheyyam. Malabar Golden Diamonds Safari Mallil ninnu maatram.
8: In association with
7: third party insurance ne mikacha choice Bima third party liability. Call 800-786 WhatsApp 740-50555 or visit bima.com.qa.
9: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
10: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമില് എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളും നല്ല നല്ല വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ തന്നെ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ വന്നു നിൽക്കുന്നുണ്ട്. മീരാൻ ഖാനാണ് മോർണിംഗ് അയച്ചിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് ഷാജഹാൻ, മണിമച്ചിങ്ങൽ, പ്രഭു, രവിശങ്കർജിയുടെ മോർണിംഗ് മെസ്സേജും സന്തോഷവും ഒക്കെ തന്നെ. ഓ, ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. ഓ, അടിപൊളി അടിപൊളി. ഓക്കെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലിസ്ണർ, നമ്മുടെ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് എത്രയോ കാലമായിട്ട് രവിശങ്കർജി നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. പറഞ്ഞോളെ, നമ്മുടെ ഫാമിലിയുടെ ഒരു മെമ്പർ പോലെ തന്നെയാണ് അദ്ദേഹം. പോലെയല്ല, ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഐശ്വര്യ എന്നാണ് മോളുടെ പേര്. അപ്പോൾ മോൾക്ക് നമ്മളുടെ ഹൃദയം നിറഞ്ഞ റേഡിയോ സോണോ ഫാമിലിയിലെ നമ്മളുടെ എല്ലാവരുടെയും, നമ്മളുടെയും ലിസണേഴ്സിൻ്റെയും എല്ലാവരുടെയും വളരെ വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു, ഒത്തിരി ഇഷ്ടത്തോടു കൂടിയൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ മോൾക്ക് നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. ഐശ്വര്യ എന്നാണ് മോളുടെ പേര്, രവിശങ്കർജിയുടെ മോളാണ്. അപ്പോൾ മോൾക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ.

0: ചില ബർത്ത്ഡേസ് നമുക്ക് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അങ്ങനെ ഐശ്വര്യയുടെ ബർത്ത്ഡേയും വളരെ വളരെ സ്പെഷ്യൽ ആണ്. സ്നേഹം നിറഞ്ഞ ഒരു ഒരു വലിയ വിഷസ് വളരെ സ്പെഷ്യലായിട്ട് മോളെ അറിയിക്കണം കേട്ടോ. മോളുടെ ഫോട്ടോയും ബർത്ത്ഡേയുടെ കേക്കും വളരെ സ്പെഷ്യൽ കേക്കൊക്കെയാണ്. ഭയങ്കര രസമുണ്ട് കേക്ക് കാണാൻ കേട്ടോ, അടിപൊളി. അപ്പോൾ കേക്കിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്, വലിയ സന്തോഷം. കൂടെ തന്നെ തത്തയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും നല്ലൊരു വീക്ക് ഡേയ്സ് ആശംസിക്കുന്നു. നല്ലൊരു മെലഡി പാട്ട് വെച്ചോളാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കൊരു അടിപൊളി പാട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ഖാൻ്റെ മെസ്സേജും കാണുന്നുണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബിനോയുടെ മെസ്സേജ് ഉണ്ട്. സി പി ബേബി, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ഇഫ്തിഹാറുദ്ദീൻ, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. അമാൻ ഷജീർ, എം എ സ്കൂളിൽ നിന്നും ഉള്ള മെസ്സേജാണത്. അജി ജേക്കബ് പറയുന്നത്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതവും. ഇപ്പോഴത്തെ ഈ പ്രയാസങ്ങളൊക്കെ നമ്മളെ കൂടുതൽ ശക്തരായ മനുഷ്യരാക്കി മാറ്റാനുള്ള പാഠങ്ങളാണ്. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക, വെറുതെ പോകണ്ട കേട്ടോ. റേഡിയോസിനെ കേട്ട് പോയിക്കോളൂ, പിന്നെ പാട്ട് കേട്ടു പോകുമ്പോൾ മനസ്സങ്ങ് ഹാപ്പി ആകുന്നേ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. നമ്മുടെ അജി ജേക്കബ് ആണ് ആ ഒരു നല്ല മെസ്സേജ് സ്നേഹത്തോടുകൂടി അയച്ചിട്ടുള്ളത്. ഹെബിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഒരു ഇൻസ്പയറിംഗ് ഡേ ആണ് ഹെബിൻ എന്ന് എല്ലാവർക്കും വിഷ് ചെയ്യുന്നത് കേട്ടോ, അടിപൊളി. അപ്പം ഹെബിനും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. മീവൽ, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്തിട്ടുണ്ട്. മീവലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ ജോയിൻ ചെയ്യുന്നു. ഫിറോസ് ഖാൻ പറയുന്നത്, ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ് ഫിറോസ് ഖാൻ. നരസിംഹത്തിലെ ദാങ്കണക്ക് കൊടുത്താലും പ്രേക്ഷകർ, നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ദാങ്കണക്ക് ദില്ലം ദില്ലം കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ കൺഫ്യൂഷനിലായി, മെലഡി വേണോ അടിപൊളി വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇന്ന് മുഴുവൻ എന്താ നടത്തില്ല, സി ഐ ഡി മൂസിലെ പാട്ട് കേട്ട് തുടങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഫൺ പാട്ടുകളില്ലേ, രസമുള്ള പാട്ടുകൾ, ഇങ്ങനെ അതുപോലെ കുറച്ച് കുസൃതിയുള്ള പാട്ടുകളില്ലേ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക്.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതാണ് കേട്ടോ. ഏഷ്യൻ ഗെയിംസിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ, വിമൻ ലോങ് ജമ്പിൽ സിൽവർ മെഡൽ നേടിയ ഒരു താരമുണ്ട്, നമുക്കും അഭിമാനമുള്ള ഒരു താരമാണ്. ആ താരത്തിന്റെ പേരാണ് ഇന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഹു വൺ ദ സിൽവർ മെഡൽ ഫോർ ഇന്ത്യ ഇൻ ദി ലോങ് ജമ്പ് ഈ ഒരു ഏഷ്യൻ ഗെയിംസിൽ. ആ ഒരു താരത്തിൻ്റെ പേര് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഉത്തരം അയക്കാൻ. നമ്മൾക്കും വളരെ അഭിമാനമുള്ളൊരു പേരാണത്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യത്തിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു പേരുകളൊക്കെ നമ്മൾ അറിഞ്ഞു പോകണമല്ലോ, കുട്ടികളാണെങ്കിലും ആ ഒരു പേരുകളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഫേസൊക്കെ കണ്ട് ആരാണെന്നൊക്കെ ഒന്ന് നോക്കി അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും അതാണ് എൻ്റെ ചോദ്യം കേട്ടോ. ഈ ഒരു ഏഷ്യൻ ഗെയിംസിൽ വിമൻ ലോങ് ജമ്പിൽ സിൽവർ മെഡൽ നേടിയ താരത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഒരു താരം എവിടെ നിന്നാണ്, ഏത് സ്ഥലത്തു നിന്നാണ്, അതൊക്കെ കുട്ടികൾക്ക് നോക്കാം കേട്ടോ. നോക്കിയിട്ടൊന്നും മനസ്സിലാക്കാം ആരാണ് എന്നുള്ളത്. സുപ്രഭാതൻ നിസോ, സുഖമാണല്ലോ എന്ന് സുലൈമാൻജി ചോദിക്കുന്നുണ്ട്. സുഖം, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരു അടിപൊളി ഡേ വിഷ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പെട്ടെന്നൊന്ന് അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്.
2: നടന്നതിൽ പിണ്ണങ്ങൾ എന്നീ

0: 91.7 FM.
1: Qatar's favorite radio station.
2: விஸ்மயங்களுடைய மாயாஜாலக்காரன் மெண்டலிசத்திலே சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
0: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
0: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் இன் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786. വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റാണ്. ഒരുപാട് പേരുടെ ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ നേരെ നമ്മുടെ കുട്ടികളുടെ മെസ്സേജുകളിലേക്ക് പോവാണ് കേട്ടോ. അർഹാം, അസ്ര, ഷഹാൻ അവരുടെ എല്ലാവരുടെയും മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വെരി വെരി നല്ലൊരു മോർണിംഗ് അവർക്കും വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. മുജീബിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി ഗുഡ് മോർണിംഗ് മുജീബ്. ബെൻസൺ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ സിയാദിൻ്റെ അക്കൗണ്ടിൽ നിന്നും അഫ്ര, അഫ്രീൻ ആൻഡ് ഐസം ആണ് മെസ്സേജ് അയക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നു. റിയാസ് കോർഗിൽ നിന്നും മൈ ഫേവറേറ്റ് നിസാസിസ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് റിയാസിനും വിഷ് ചെയ്യുന്നു. ഷിഹാബുദ്ദീൻ പറയുന്നത് ഷിഹാബുദ്ദീൻ്റെ അക്കൗണ്ടിൽ നിന്നും സാഹിദും വാഹിദും ആണ് ഇന്ന് MES ഫീൽഡ് ട്രിപ്പ് ആണല്ലേ. ഓക്കെ, അടിപൊളി. സാഹിദ് ആൻഡ് വാഹിദ് ആണ് മെസ്സേജ് അയക്കുന്നത്. കൂടെ തന്നെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ സൂര്യദർശ് ദിനേഷിൻ്റെ റൈറ്റ് ആൻസർ വരുന്നു. രഘുനന്ദൻ ആൻഡ് ഋതുനന്ദയുടെ മെസ്സേജും എത്തിയിട്ടുണ്ട്. റൈറ്റ് ആയിട്ട് തന്നെയാണ് അവർ അയച്ചിട്ടുള്ളത്. അഭിജാനിക്സൻ ഗുഡ് മോർണിംഗ് കറക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ആൻസർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഖിൽ ജോയിൻ ചെയ്യുന്നു. G1B എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അഖിലിനും ഫാമിലിക്കും പറയുന്നു. ഹെബിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. കൂടെ തന്നെ ജോസഫ് ജോൺ എൻ്റെ അക്കൗണ്ടിൽ നിന്നും സാവിയോ, ഇവാന, ഇസബൽ അവരുടെയും റൈറ്റ് ആൻസർ ഉണ്ട്. ഹെഡിങ് ടു ബിർല ആരൊക്കെയാണ് നമ്മുടെ മീരാഭായ്. ഓക്കെ, പേര് തെറ്റിപ്പോയല്ലോ, മീരാഭായ് ചാനു അല്ല കേട്ടോ. ഈ ഏഷ്യൻ ഗെയിംസിലെ ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. ഈ ഏഷ്യൻ ഗെയിംസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മീരാഭായ് ചാനു ലോങ് ജമ്പിലും അല്ല കേട്ടോ. അപ്പം ഒന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഫയാസ്, ഫാറസ്, വിയാന, അഭിമഞ്ച്, ഹെലന്, ഇഷാന, റീച്ചൽ എല്ലാവരും ചേർന്നിട്ടാണ് ബിർളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെ ബഷീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും റഷ്യയും സഫയും ജോയിൻ ചെയ്യുന്നു. അവർ MES പോയിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ആൻഡ് സഫ, നല്ലൊരു മോർണിംഗ്. എല്ലാ അൽക്കൂർ നിവാസികൾക്കും വേണ്ടി വാഴാറ്റൂലെ പാട്ട് വെക്കണമെന്നല്ലേ. ഹാട്ടിലൊട്ടിയ ജെല്ലല്ലേ ആ പാട്ടല്ലേ. ഓക്കെ, വരിയൊക്കെ ആൾ എഴുതി അയച്ചിട്ടുണ്ട് കേട്ടോ. റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്ത കായ്ക്കണ ഷല്ലല്ലേ, അടിപൊളി. ഓക്കെ, നമ്മുടെ അജിത് യശോധരനാണ് കേട്ടോ അൽക്കൂറിൽ നിന്നും. രാവിലെ പുറത്തുള്ള കിളികൾ പാടുന്നത് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ റേഡിയോ ഓണാക്കിയാൽ അവർക്ക് പോലും തോന്നും ഇനി നമ്മൾ പാടേണ്ട ആവശ്യമില്ല നിസ വന്നല്ലോ. അയ്യോ അയ്യോ, ഇതുങ്ങൾക്ക് കൊഞ്ചോ അവരാ തരില്ല. ഈ ദിവസം നല്ലൊരു പാട്ട് പോലെ മനോഹരമായിരിക്കട്ടെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ദിവസം നല്ലൊരു പാട്ട് പോലെ മനോഹരമായിരിക്കട്ടെ എന്നുള്ള ആ ഒരു സ്പെഷ്യൽ വിഷയം നമുക്ക് നൽകിയിട്ടുള്ളത് അജിത് അൽഖോറാണ്. അപ്പം ആള് വാഴാറ്റൂലെ പാട്ടോടെ ചോദിക്കുന്നുണ്ട്. ആ വരി കണ്ടപ്പോൾ എനിക്ക് ആ പാട്ടങ്ങോട്ട് പ്ലേ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനതിലേക്ക് ഒന്ന് സമാധാനത്തിൽ വരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഈ മെസ്സേജുകളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരുന്നതായിരിക്കും അജിത് ജി. കൂടെ തന്നെ ഷഫ്നയുടെ അക്കൗണ്ടിൽ നിന്നും ഹായ്, പ്ലീസ് കൺവേ വെരി ഗുഡ് മോർണിംഗ് ടു ജോയ്ക്ക്, ഒരു നല്ല മോർണിംഗ് വിഷയണം. വിഷിംഗ് ഓൾ എ ബ്യൂട്ടിഫുൾ മൺഡേ എന്ന് പറഞ്ഞിട്ട് ഷഫ്ന അഷ്റഫ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. ജിഷാൻ, ഇസ ആഡം അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഐ, ഓക്കെ, അങ്ങനെയായിരുന്നല്ലോ. എനിക്ക് ഇന്നലെ കത്തിയില്ല കേട്ടോ, ഇതെന്താ സംഭവം. ഞാൻ ഒരു സെക്കൻഡ്, അതാണ് ലൈവ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ്, ഇതെന്താ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ കത്തിയില്ല എനിക്ക്. ഓക്കെ, ഫിറോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹേ ഏ ഐ എന്നാണ് കാണുന്നത് കേട്ടോ. ഐ എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ഫിറോസ്. കൂടെ തന്നെ സുബിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ സ്റ്റീവ്, സാൻഡ്ര, നൂഹ്, ആഹിൽ, ആയിഷ, അതാ അവരെല്ലാവരും ഉണ്ടല്ലോ. അടിപൊളി, സൂപ്പറാണല്ലോ. ഓക്കെ, എല്ലാവരും വളരെ ഹാപ്പിയായിട്ട്, ഭയങ്കര ഹാപ്പിയായിട്ട് ഇങ്ങനെ ഒരു സെൽഫി ഒക്കെ എനിക്ക് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. സ്റ്റീവ്, സാന്ദ്ര, നോഹ്, ആഹിൽ, ആയിഷ ആൻഡ് സുബിൻ എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഹെബിൻ്റെ അടുത്തൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു താരം ആരാണ്, താരത്തിൻ്റെ ഫോട്ടോ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. അടിപൊളി. പിന്നെ അതുപോലെ തന്നെ മീവലും കറക്റ്റ് ആയിട്ട് അയക്കുന്നു. ഐശ്വര്യ മോൾക്ക് ജന്മദിന ആശംസകൾ. നമ്മുടെ രവിശങ്കർജിയുടെ മോള് ഐശ്വര്യ മോൾക്ക് സ്നേഹം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ സുലൈമാൻ അദ്ദേഹം വിഷ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ. ഇസ്ഹാൻ ഇവാൻ സെയ്ൻ ന്യൂട്ടൺ ബ്രിട്ടീഷ് അക്കാഡമിയിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. നൗറിനും നസ്റിനും ഗുഡ് മോർണിംഗ് പറയുന്നു. പിന്നെ അതുപോലെ മുഹമ്മദ് റഫീഖാണ് സുപ്രഭാതം വിഷ് ചെയ്യുന്നു. തിരിച്ചും നല്ലൊരു സുപ്രഭാതം പറയുന്നു. രവിശങ്കർജി ബ്യൂട്ടിഫുൾ സിംഗിങ് ആയോ. ഓക്കെ ഓക്കെ. സുലൈമാൻജിയുടെ വിഷിന് പ്രത്യേക സ്നേഹം നമ്മുടെ രവിശങ്കർജി അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്ക് വരാട്ടോ. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് ജയിലർ 2 കേട്ടാലോ. അനിരുദ്ധിൻ്റെ ആ ഒരു തകർപ്പൻ മ്യൂസിക്കിലേക്ക് നമുക്ക് പോയിട്ട് ജയിലർ 2 ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന വളരെയധികം കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് അല്ലേ. അപ്പം നേരെ ജയിലർ 2 പാട്ടിലേക്ക് പോകാം. ഇനി നമ്മൾ കേട്ട് എന്താ പറയുക, ചില പാട്ടുകൾ ഇങ്ങനെ കേട്ട് കേട്ടായിരിക്കുമല്ലോ നമ്മളുടെ ഒരു ഇഷ്ടത്തിലേക്കൊക്കെ വന്നു പോകുന്നത്. അപ്പം ജയിലർ 2 ഇനിയിപ്പം ഇനിയുള്ള സമയങ്ങളിൽ നമ്മുടെ ഫീഡുകളിലൊക്കെ കറങ്ങി നടക്കാൻ പോകുന്ന പാട്ടുകളിലൊന്നാണ്. അപ്പം നേരെ ജയിലർ 2 ഒരു നല്ല പാട്ടിലേക്ക്, മോർണിംഗ് സവാരി.

0: frequency. Now available on Vodafone Shuf app. കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
1: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026ന്റെ തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
0: QNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
1: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455730 ഓർ 5009 5454.
0: വിസിറ്റ് www.kidsexpo.qa. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-561-23. Malabar Golden Diamonds Morning Safari
2: brought to you by Malabar Golden Diamonds inde puthiya showroom ippol Abohamoor Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Golden Diamonds Safari Mallil ninnu maatram
3: in association with
2: third party insurance ne mikacha choice Bima third party liability. Call 800-786, WhatsApp 7405055 or visit bima.com.qa.
4: and Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: ഇസ്വയ്ക്കും ഐസാലിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. രണ്ടുപേരുടെയും നല്ലൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ല നല്ല സന്തോഷത്തോടുകൂടി നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി. രാഷി റഹ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഹ, ജന്ന, ജസ എല്ലാവരുടെ സ്കൂളിലേക്ക് പോകുന്നു. ദാനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇന്ന് ഫാമിലി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ ഗ്ലോബൽ അല്ല, ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഇന്ന് ഫാമിലി ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. അപ്പം ഫാമിലി ഫോട്ടോ അയക്കേണ്ടവർക്ക് ഫാമിലി ഫോട്ടോ അയക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രം ജോൺ പോൾ, ബിർള പബ്ലിക് സ്കൂൾ, ജുവൽ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. രണ്ടുപേരുടെയും ഗുഡ് മോർണിംഗ് ഉണ്ട്. റിനീഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. റിനീഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയക്കുന്നത് അയാസ് ആൻഡ് ഐറിൻ ആണ്. അവർ എം ഇ എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. കൂടെ തന്നെ റാഷിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് വന്നിട്ടുള്ളത് എസ്ലിൻ്റെ ആണ് കേട്ടോ. എസ്ലിൻ അന്ന് എന്നൊരു കുഞ്ഞു മടിയുണ്ടോ പോകാനായിട്ട്? ഓക്കെ, ഫോട്ടോ കണ്ടുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. രണ്ടുപേർക്കും ഫാമിലി, രണ്ടുപേർക്കും സ്പെഷ്യലി വിഷസ് പറയുന്നു. റാഷിദാൻ, എസ്ലിൻ രണ്ടുപേർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നുണ്ട്. റിഷാലിൻ്റെ ചോദ്യം, ഓക്കെ, ആയിഷക്കുട്ടി ചോദിക്കുന്നത് എന്താണ് ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസിൽ വിമൻ ലോങ് ജമ്പിൽ സിൽവർ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി നേടിത്തന്ന ആ ഒരു താരത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഹനോക്കിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹനോക്ക് മാത്യു ആണ് ബി പി എസിൽ നിന്നും ഗുഡ് മോർണിംഗ് പറയുന്നത്. എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരവ് അനീഷ് ആണ്. ആൻഡ് സ്പെഷ്യൽ വൺ ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് അവർ ഖത്തർ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഗ്രൂപ്പിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഉള്ള വിഷസാണ്. ആരവ് അനീഷ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ഫായിസ് പറയുന്നത് തുടക്കത്തിൽ അസാധ്യമായി തോന്നുന്ന ആശയങ്ങളാകും പലപ്പോഴും ലോകത്തെ മാറ്റിമറിക്കുന്നത്. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക, വിജയം നിങ്ങളുടേതായിരിക്കും. സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് ഫായിസ് ബ്രില്യൻറ് സ്കൂളാണ് മെസ്സേജ് അയക്കുന്നത്. റിയാസ് പി ഹംസയുടെ അക്കൗണ്ടിൽ നിന്നും ഹെയ്സക്കുട്ടി മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഹെയ്സ നസലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ശ്യാംലാൽ ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ നറ്റാഷക്കുട്ടിയാണ്. വെരി ഗുഡ് മോർണിംഗ് നറ്റാഷയ്ക്ക് പറയുന്നു. നൌഫലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ചോദ്യം വളരെ സിമ്പിൾ.

അനു സിജി അനു ഹനോ കാൻ ഹന മക്കളുടെ കൂടെയുള്ള ഫോട്ടോ അയച്ചിട്ടുണ്ട്. നമ്മുടെ സിജി ഓമല്ലൂർ ആൻഡ് ഫാമിലി അവരുടെ ഒരു നല്ല ഫോട്ടോ ദാ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഞാനൊരു സ്നേഹം ദാ തിരിച്ചു കൊടുക്കുന്നു ആ ഒരു ഫാമിലിക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും പെട്ടെന്ന് കണ്ടെത്തി. നിങ്ങൾ ആ ഫോട്ടോയൊക്കെ നോക്കി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ആരാണ്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചിലപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു സിൽവർ മെഡലിലേക്ക് നമ്മളെ എത്തിച്ചത് ഒരു മലയാളി താരമാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു വിശേഷമാണ്. മലയാളി താരം ആൻസി സോജനാണ് ആ ഒരു വെള്ളി മെഡൽ നമുക്ക് വേണ്ടിയിട്ട് നേടി തന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം നേരത്തെ തന്നെ റെക്കോർഡുകളൊക്കെ തിരുത്തിക്കൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച ഒരു താരമാണ് ആൻസി സോജൻ. അപ്പം ആൻസി സോജന് നമ്മളുടെ വലിയൊരു അഭിനന്ദനങ്ങൾ, സ്പെഷ്യലി നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്നു. ഇതായിപ്പോൾ എനിക്ക് ഉത്തരങ്ങളായിട്ട് ആ പേര് വീണ്ടും വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ബൈ ബ്രിജിൻ ആൻഡ് ആൻഡ്രിയയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. മാധവും മാനവും ഉത്തരം അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫോട്ടോ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയക്കാവുന്നതാണ്. സുലൈമാൻ ജി പറയുന്നത് 80s ഫാമിലി ഫോട്ടോ മതിയോ? മതിയെന്ന് ഞങ്ങൾ പോരട്ടെ. ഓക്കെ, അഭിജാനിക്സിൻ്റെ മെസ്സേജ് ഫാമിലി ഡേ. ഓ, അടിപൊളി അടിപൊളി, നല്ലൊരു നല്ലൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അഭിജാനിക്സിന് അയച്ചിട്ടുണ്ട്. ഫാമിലി, കുഞ്ഞു ഫാമിലിയാണ്, കുട്ടി ഫാമിലി, കുട്ടി ഫാമിലി ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി അഭിജാനിക്സൻ ആൻഡ് ഫാമിലിയുടെ ഫോട്ടോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് ചില രാജ്യങ്ങളിലേക്ക് ചില സ്ഥലങ്ങളിലേക്ക് ഇന്ന് ഫാമിലി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് എന്നുള്ള വിശേഷം കൂടിയാണ് ഞാനൊന്നിങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് മെസ്സേജിലേക്ക് അയച്ചിടാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് മുമ്പ് നമ്മുടെ അജിത് അൽഖോർ ചോദിച്ചൊരു പാട്ടുണ്ടല്ലോ, ഏതായിരുന്നു? വാഴ ചൂലെ അടബൊമ്മലെ. ആ പാട്ട് തന്നെ വരുവാണ് മോർണിംഗ് സവാരിയിൽ. അതിനുശേഷം ഒരു തമിഴ് സോങ് വരും, സായ ഭയങ്കർ ഹരിണി അവർ ഫാമിലിയിൽ നിന്ന് വരുന്ന പാട്ടായിരിക്കും കേൾക്കാം. ബത്ത മൂവിയിലെ പാട്ടും വരും കേട്ടോ.

വഴച്ചൂലി ആ ഒരു അടിപൊളി പാട്ടങ്ങോട് കേട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്ന ടൈമാണ്. ഫൈസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. സുജീഷ് പറയുന്നത് ഒരു ബർത്ത്ഡേ വിഷസ് പറയൂ, പേര് എൽസ റോബിൻ എന്നാണ്, എൽസ റോബിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ എൽസയ്ക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ എൽസ റോബിൻ. സിറാജിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ കെസിയ ഇവാന അവരെല്ലാവരും ആൻസി സോജൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ജെയ്സൽ ദോഹ പറയുന്നത്, സന്തോഷം പങ്കുവെച്ചാൽ ഇരട്ടിയാകും, ദുഃഖം പങ്കുവെച്ചാൽ പകുതിയാകും എന്ന് പറഞ്ഞിട്ടാണ്, ബി പി എസ് സ്കൂളിനും കൂടി പറഞ്ഞിട്ടാണ് ജെയ്സൽ ആ ഒരു മെസ്സേജ് അൽനാ താലിയ അല്ലേ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇരട്ടിയായിട്ട് സന്തോഷമുള്ള ഒരു ഡേ ആയിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ എന്നുകൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് കൂടി എത്താനായിട്ട് പോവുകയാണ്. ഇനിയും നിങ്ങളുടെ വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അയച്ചിടാവുന്നതാണ് കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ്. എബിൻ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. എബിനും ഫാമിലിക്കും വളരെ സ്പെഷ്യലായ ഒരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. രാകേഷിൻ്റെ മെസ്സേജാണ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ എല്ലാ ലിസണേഴ്സിനും വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പ്രണവാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് പ്രണവിന്റെ ആ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇനിയും നിങ്ങളുടെ മെസ്സേജുകളും സന്തോഷങ്ങളും ഒക്കെ തന്നെ പോരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഈ പാട്ടിന്റെ പ്രത്യേകത, സായ് അഭയങ്കർ ആണ് ഇതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സായ് അഭയങ്കറുടെ മദറാണ് സിംഗർ ഹരിണി. ഹരിണി മദറും ഫാദറാണ് ടിപ്പു. രണ്ടുപേരും ഏറ്റവും അടിപൊളി പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള സിംഗേഴ്സ്, രണ്ട് ഗായകരാണ് ഹരിണിയും ടിപ്പും. സായ് അഭയങ്കറിന്റെ മ്യൂസിക്കിൽ, മകന്റെ മ്യൂസിക്കിൽ അമ്മയും കൂടി ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. വിജയ് സേതുപതി മൂവിയിലെ പാട്ടാണിത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടും ഈ പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കൂടെ നമ്മുടെ ഐശ്വര്യ കുട്ടിക്കും സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാട്ട്, നല്ലൊരു പാട്ടാണ് മകളെ എന്ന് തുടങ്ങുന്നൊരു പാട്ട്.

0: are listening to Radio Sunno 91.7 FM, Qatar's favorite radio station.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: Hi everyone, this is Hari Charan here.
0: You're listening to Radio Sunno.
3: Radio Sunno, kete kete kootukodam.
0: You're listening to
4: Morning Safari.
0: Morning Safari.
4: Morning Safari.
1: Only on Radio Sunno 91.7 FM.
5: You are listening to
0: Radio

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 28-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ടുപോകുന്ന ടൈമിൽ കുറച്ച് പേരുടെ മെസ്സേജസിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. ഗുഡ് ഡേ ഓൾ റേഡിയോ സുനോ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് സിജോ വർഗീസിന്റെ വിഷസ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നല്ലൊരു ഒരു ഗുഡ് മോർണിംഗ് എനിക്കിവിടെ വോയിസ് നോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐഹാൻ മോൻ്റെ വിഷസ് ആയിരുന്നു. ഐഹാൻ അതാണ് മോൻ്റെ പേര്. അതൊന്ന് പറയണേന്ന് പറഞ്ഞിട്ട് സജീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. മോനൊരു ക്യൂട്ട് ഗുഡ് മോർണിംഗ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വോയിസ് നോട്ടിലാണ് അയച്ചു തന്നത്. അപ്പോൾ എന്തായാലും ഐഹാൻ മോന് നമ്മളുടെ ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് നിസാജി, സിംഗപ്പെണ്ണ ആൻസി, അഭിനന്ദനങ്ങൾ. ആൻസി സോജനുള്ള അഭിനന്ദനങ്ങളാണ് റിനീഷ് പറയുന്നത്. സ്വാസ്തികയും രാംദേവും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ അവന്തിക്ക് കുട്ടിയിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ മോർണിംഗ് മെസ്സേജൊക്കെ വരുന്നത്. വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ റാഷി റഹയുടെ ഒരു മെസ്സേജും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ വിശേഷങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. നേരത്തെ തന്നെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയൻ ലിയുവും എൻ്റെ ഫ്രണ്ട്സും, ഓക്കെ, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത സമയത്തെടുത്ത വീഡിയോ ഒക്കെ ഇവിടെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കുറേ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പോയിട്ട് മോൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ ആണ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അടിപൊളി. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഫായിസ് കേറ്റിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഫായിസ് കേറ്റി ഫാമിലി, ഞാൻ പറയുന്ന ചില സ്ഥലങ്ങൾ ഫാമിലി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫായിസ് കേറ്റിയും ഫാമിലിയും ഉള്ള ഒരു നല്ല ഫോട്ടോ ഇതാൾ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫാമിലിക്കും നമ്മളുടെ ഒരു വലിയ സ്നേഹം പറയുന്നു. രാജേഷ് മട്ടക്കലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അമീൻ അഫ്സൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് അമീൻ അഫ്സൽ. ഷാജു ശ്രീധർ ആളുടെ ഒരു എനിക്ക് ഒരു മാസത്തെ അവധിയുടെ സമയത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നോ അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവാണ്, ഇവിടേക്ക് പോവാണ്, ഓരോ ജില്ലകൾ മാറുമ്പോൾ അവിടുന്നുള്ള ഗുഡ് മോർണിംഗ് അയക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇന്ന് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു മാസത്തെ അവധി കഴിഞ്ഞ് തിരിച്ച് ലാഗോസിലെത്തി എന്ന് പറഞ്ഞിട്ടാണ് ഷാജു ശ്രീധരുടെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം വിഷ് ചെയ്യുന്നു ഷിനാദ്, വേണു, ആസിഫ്, കൗളിൻ, അശ്വതി, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് മെസ്സേജ് നൽകിയിട്ടുള്ളത്. കൂടെ തന്നെ ആബിദ് കണ്ണൂസ് പറയുന്നത് ഗുഡ് മോർണിംഗ് ഓൾ. വെള്ളം എത്ര മോശമായാലും അത് തീ അണയ്ക്കാൻ ഉപകാരപ്രദമായേക്കാം, അതുപോലെയാണ് ചില ബന്ധങ്ങളും. അതുകൊണ്ട് ഒന്നിനെയും തള്ളി പറയാതിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആബിദിൻ്റെ ആ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇന്ന് അജിത്തിൻ്റെയും ബിസ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്കുള്ള വിഷസ് ജിനോ പി എം ആണ് അവർക്ക് സ്പെഷ്യലായിട്ട് വിഷസ് കൊടുക്കുന്നത്. ഇന്ന് എൽസ റോബിൻ്റെ ബർത്ത്ഡേ ആണ്. ആ ഒരു വിഷ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സുജീഷ് പറയുന്നു ഒന്നുകൂടി ആ വിഷസ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എൽസ റോബിന് ഒരിക്കൽ കൂടി നമ്മളുടെ ഹൃദയം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയും വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അയച്ചിടാവുന്നതാണ് കേട്ടോ. 5000-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് കേൾക്കുകയാണ് ടൈം മൂവിയിലെ പാട്ട്. നിങ്ങൾക്ക് അരികിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ഒപ്പം ദാ നമ്മുടെ സുലൈമാൻ, അദ്ദേഹം ഫാമിലി ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു നല്ല ഫോട്ടോ ഇതാ, അടിപൊളി കേട്ടോ, അടിപൊളി, സൂപ്പർ സൂപ്പർ. സുലൈമാൻജിയും ഫാമിലിയും ഉള്ള ഒരു ഫോട്ടോ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും ഫാമിലി ഡേയുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് കൃത്യ ടൈമിൽ നമ്മൾ കേൾക്കുന്നു ടൈം മൂവിയിലെ പാട്ട്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണിത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station. പകുതിയിലേക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 riyalനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 riyal ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. Cure events orukunu mentalist Adi's insomnia the golden edition
1: even partner cube entertainments
3: chindagale polum tottariyina nimishangal aduthariyam
1: october 2-ne qncc almayasa theatreil koodal vivarangalkkai visit cure events social media page
3: ticketukalkkai visit qtickets.com official radio partner radio suno 91.7 fm
4: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
1: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸின் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786. വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ ഞാനിങ്ങനെ ആലോചിച്ചു, കുറച്ച് ദിവസമായിട്ട് പി യു ബോക്സിലേക്ക് നമ്മൾ പോയിട്ടില്ലല്ലോ. നാട്ടിലെ സ്ഥല വിശേഷങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് കുറേ ദിവസമായല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ആണ് ഒരു സ്ഥലത്തിൻ്റെ പേരിങ്ങനെ കൺമുന്നിലേക്ക് വന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നേരെ നമ്മുടെ പി യു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന്. ഇന്ന് പി ഒ ബോക്സിൽ നമ്മൾ എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഈ സ്ഥലത്തിൻ്റെ പേര് കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമൻറ്റ് കവല. ഇങ്ങനെ പേരിൽ വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ കേരളത്തിൽ? സിമൻറ്റ് കവല എന്ന് പറയുന്ന ഒരു കവലയുണ്ട് കോട്ടയം ജില്ലയിൽ. അതായത് വളരെ പ്രശസ്തമായിട്ടുള്ള ട്രാവൻകൂർ സിമൻസ് ലിമിറ്റഡ് അവിടെയായിരുന്നു, ആ ഒരു ഫാക്ടറിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് സിമൻറ്റ് കവല എന്ന് പറയുന്ന ആ ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നു. ട്രാവൻകൂർ സിമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആളുകൾ പറഞ്ഞു പറഞ്ഞാണ് സിമൻറ്റ് കവല എന്ന് പറയുന്ന ആ ഒരു പേര് ആ ഒരു പ്രദേശത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി കവലകൾ നാട്ടിലറിയുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. സിമൻറ്റ് കവലയെ പരിചയപ്പെട്ടു. ഇതുപോലെ വെറൈറ്റി കവല പേരുകൾ ഉണ്ടെങ്കിൽ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചിട്ടോളൂ 5000097 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇന്ന് ക്രിക്കറ്റ് പ്രേമികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മത്സരം കൂടിയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചാണത്. ഞാനിങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തായി എന്നൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മഴ കാരണം കുറച്ച് ഡിലേ ആയിട്ട് നിൽക്കുകയാണ്. മാച്ച് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഡിലേ ഇടുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡിലേ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും അത് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് ഞാൻ ആ അപ്ഡേറ്റുകളിലേക്കൊക്കെ കൃത്യമായിട്ട് വരുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ആ ഒരു അപ്ഡേറ്റിലേക്ക് കൃത്യമായിട്ട് വരുന്നതായിരിക്കും. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടു പോകാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ആ സമയം വരേക്കും നമ്മളിങ്ങനെ കവലകളിലൂടെ ഒന്ന് പോവുകയാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിമൻറ്റ് കവല എന്നുള്ള കവലേനെ ഞാൻ പരിചയപ്പെടുത്തി. ഇതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി പേരുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം. രാജേഷ് മട്ടക്കിൽ പറയുന്നത് നിരണം സൈഡിൽ ഒരു കവലയുണ്ട്, നക്കവല എന്ന് പറയുന്ന വള്ളിയും പുള്ളിയും ഒന്നുമില്ലാത്ത ഒരു പേരല്ലേ നക്കവല എന്ന് പറയുന്ന ഒരു പേര് ഒരു സ്ഥലമുണ്ട്. നിരണം സൈഡിലാണ് ആ ഒരു കവലയുള്ളത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കവലകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സിമൻറ്റ് കവല എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള കവല എന്ന് പറയുന്ന വേർഡ് വരുന്ന മറ്റേതെങ്കിലും സ്ഥലങ്ങൾ പ്രദേശങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ട്രെൻഡിങ് ആയ ഒരു പാട്ടിലേക്ക് നമ്മളിങ്ങനെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പാട്ടിലേക്ക് നേരെ എത്തുന്നു. സമയം 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്, 23 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് സവാരിയിൽ ജനിസ നിങ്ങൾക്കൊപ്പം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: മർസ അബു ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 കിലോ 1 റിയാൽ 25 ദിർഹം. ഓണിയൻ ഈജിപ്റ്റ് 1 കിലോ 1 റിയാൽ 90 ദിർഹം. ബനാന ഇക്വഡോർ 1 കിലോ 4 റിയാൽ 75 ദിർഹം. ബ്രോൺസ് 500 ഗ്രാം 9 റിയാൽ. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 കിലോ 2 റിയാൽ 50 ദിർഹം. ജാഗോൾ ക്ലാസിക് ബ്ലാക്ക് ADG പെർഫ്യൂം 100 ml 27 റിയാൽ. ടാൻസാനി മട്ടൺ 1 കിലോ 37 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 37 റിയാൽ 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் இன் புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

ഹൈവി മൂവിയിൽ സ്വർണലത പാടിയ പാട്ടായിരുന്നു അത്. സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമില് ഞാനിങ്ങനെ സിമന്റ് കവല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു രാഹുൽ ആറിന്റെ മെസ്സേജ് ഉണ്ട്. ഹരിപ്പാട് കവല എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെയുണ്ട്. പിന്നെ അതുപോലെ കായംകുളം ഭാഗത്തെ മുക്കവല എന്ന് പറയുന്ന ഒരു ഏരിയയുടെ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടെ ഞാൻ പറഞ്ഞു, ഇന്ന് ചില സ്ഥലങ്ങളിൽ ഫാമിലി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ എല്ലാവരുടെയും ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. വൈഫിന്റെ പേര് സുബിത, മോൻ തൻസീം അൽ സബ, മോൾ ഷെൻസ സെറിൻ, ചെറിയ മോൻ ഖലീൽ അൽ സബ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും പേരും വിശേഷങ്ങളും ഒക്കെ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് ആരാധകർ ഇങ്ങനെ നാട്ടിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓ ഒന്ന് പോയി കണ്ടാൽ മതിയായിരുന്നു, മാച്ച് കാണാനായിട്ടൊരു ആഗ്രഹം നമുക്ക് ഇന്നലത്തെ വീഡിയോസ് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. എന്നാലും വലിയൊരു ആവേശമായിരുന്നു ഇന്നലെ കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആ ഒരു മത്സരം എന്ന് പറയുന്നത് ഒന്നും പറയാനായിട്ടില്ല. തകർപ്പനായിട്ട് എനിക്കൊന്ന് 7 മാസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ട്രിവാൻഡ്രത്ത് ഒരു ഇന്റർനാഷണൽ മാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ആഘോഷമായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുടെ വീഡിയോസ് നമ്മൾ കാണുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഫുട്ബോളും ഏത് ആഘോഷമാണെന്നുണ്ടെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും കേരളത്തിൽ അത് തകർക്കും എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരു അഭിമാനം ഒക്കെ തോന്നും. കാരണം മാത്രമല്ല രോഹിത് ശർമ്മയുടെ ആ ഒരു വലിയ കട്ടൗട്ടിന് കിട്ടിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ വരെ നല്ല കമൻസും നല്ല നല്ല വീഡിയോസും അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ വിൽപ്പന തുടങ്ങി മണിക്കൂറുകൾക്കകമായിരുന്നു ടിക്കറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ വിറ്റു തീർന്നു പോയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാമായിരുന്നു ഒരു നീലക്കടൽ അവിടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു രാവിലെ മുതൽ ആളുകൾ അവിടേക്ക് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒക്കെ പേരെഴുതിയ ജേഴ്സികളൊക്കെ അണിഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം ട്രിവാൻഡ്രം നഗരം ശരിക്കും പറഞ്ഞ ഒരു നീലക്കടലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ മത്സരത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തകർപ്പനായിട്ട് ആ ഒരു മത്സരം എന്താ പറയുക, ബാറ്റർമാർ നിറഞ്ഞാടിയ ഒരു മാച്ചായിരുന്നു കാര്യവട്ടത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. തകർപ്പനായിട്ട് ആ ഒരു മത്സരം വന്നു എന്നുള്ളതാണ്. വളരെ സുന്ദരമായിട്ട് നമ്മുടെ ടീം വിജയിക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള താരങ്ങളുടെയൊക്കെ ഒരു മാച്ച് ഡയറക്റ്റ് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ, അവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ മാച്ച് കണ്ട എല്ലാവരും തകർപ്പനായിട്ട് അത് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പല റീലുകളിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഡി കെയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അനുരാജിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, അജയ് കൊച്ചിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞൊരു വിശേഷം ഉണ്ടായിരുന്നു, അതിൻ്റെ വേറൊരു പോർഷൻ ഞാനിങ്ങനെ കണ്ടു കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ചിലപ്പം ചില ടോയ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുണ്ടായിരുന്ന പൊടി പിടിച്ചൊരു ഫോട്ടോ ആൽബം ആയിരിക്കും, അതൊന്നും ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കില്ല അല്ലെങ്കിൽ കളയില്ല. അതൊന്നും അത് നമ്മൾ ചിലപ്പോൾ കാത്തു സൂക്ഷിക്കും. എത്ര വർഷമായി കഴിഞ്ഞാലും നമ്മളുടെ കയ്യിൽ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യമെങ്കിലും ഉണ്ടായിരിക്കും. ചിലപ്പം ഓട്ടോഗ്രാഫുകളായിരിക്കും,

ലൈഫുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അതിനൊരു പേരൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, അതായത് എക്സ്റ്റെൻഡഡ് സെൽഫ് എന്നാണ് ഇതിന് കൊടുക്കുന്ന ഒരു പേരെന്ന് പറയുന്നത്. നമ്മളിതിനെ വെറും വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഉപകരണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒന്നും ആയിട്ടല്ല നമ്മൾ കാണും. നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എന്തോ ഒരു സംഗതിയായിട്ട് നമ്മളതിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ വിലമതിക്കുന്നു എന്നൊക്കെയാണ് ഈ വസ്തുക്കൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേര് എക്സ്റ്റെൻഡഡ് സെൽഫെന്നാണ്. അതായത് നമ്മുടെ ചിലപ്പോൾ വസ്ത്രമായിരിക്കാം, നമ്മുടെ മുറിയായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ട വസ്തുക്കളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കും. ഇപ്പോഴും നമ്മളുടെ ഏതെങ്കിലും ബാഗിലോ അലമാരയിലോ ഒക്കെ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, ഉപേക്ഷിക്കാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉപേക്ഷിക്കാതെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്റ്റെൻഡഡ് സെൽഫ് ആയിട്ട് നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് കാത്തു പരിപാലിക്കുന്ന എന്തെങ്കിലും സംഗതി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിലേക്ക് പറയാവുന്നതാണ്. 5000 9017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക് 444-444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000-009-17 എന്ന നമ്പറിലേക്ക്. പ്രത്യേകിച്ച് ഈ ഫോട്ടോ ആൽബം ഒക്കെ ചിലപ്പം വീടുകളിലൊക്കെ ഏറ്റവും കാലം കൂടുതൽ സമയം ഇരിക്കുന്ന ഒന്നായിരിക്കും അല്ലേ. കുറേ കാലങ്ങളോളം ചിലപ്പോൾ ഫോട്ടോ ആൽബംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം പഴയതാണെങ്കിലും ഇപ്പോഴും ചിലപ്പം വീടുകളിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നബീൽ ഒരു വെറൈറ്റി ഉത്തരം തന്നിട്ടുണ്ട് കേട്ടോ, അത് പ്രതീക്ഷിക്കാത്തൊരു ഉത്തരമായിരുന്നു കേട്ടോ. ഗോലി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, അടിപൊളി കേട്ടോ. പിന്നെ അതുപോലെ ഫോണിൻ്റെ ബോക്സ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓ അടിപൊളി അടിപൊളി അടിപൊളി. ഇങ്ങനെ ചിലപ്പോൾ ഈ പഴയ ആദ്യം ഉപയോഗിച്ച ഫോണോ അല്ലെങ്കിൽ തുടക്ക സമയങ്ങളിൽ ഉപയോഗിച്ച ഫോണൊന്നും കളയാത്തവരുണ്ട്. ഞാനും അങ്ങനെ കൂടുതൽ ഫോൺ കളയാറില്ല, എപ്പോഴും ഇങ്ങനെ എന്തോ അതിങ്ങനെ സൂക്ഷിച്ച് അത് വർക്ക് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ എന്നാലും ആ ഫോണുകൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇപ്പോഴും ഞാനും കളയാതെ എൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് സെൽഫായിട്ട് ഇപ്പോഴും ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫോൺ ബോക്സ് എന്ന് പറഞ്ഞപ്പോഴാണ് ഫോൺ മനസ്സിലേക്ക് വന്നത്. ഗോലിയും ഒരു വെറൈറ്റിയാണ് കേട്ടോ, നബീലാണത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് സെൽഫായിട്ട് നമ്മൾ കാലങ്ങളോളം ഉപേക്ഷിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന നമ്മളുടെ കൈവശമുള്ള ചില സംഗതികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് മെസ്സേജിലേക്ക് അയക്കാവുന്നതാണ്. 5000-009-17 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് ആ ഒരു കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിഡിലൻ പാട്ടിലേക്ക് കൂടി നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. DZ മൂവിയിലെ പാട്ടാണ് കേൾക്കുന്നത്, മോർണിംഗ് സവാരിയിൽ.

0: ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 kilo 1 riyal 25 ദിർഹം. ഒണിയൻ ഈജിപ്റ്റ് 1 kilo 1 riyal 90 ദിർഹം. ബനാന ഇക്വഡോർ 1 kilo 4 riyal 75 ദിർഹം. പ്രോൺസ് 500 gram 9 riyal. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 kilo 2 riyal 50 ദിർഹം. ജാഗോർ ക്ലാസിക് ബ്ലാക്ക് ADT പെർഫ്യൂം 100 ml 27 riyal. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 kilo 37 riyal 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ September 30 വരെ മാത്രം. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
0: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 മുതൽ 29 വരെ നേരിൽ കാണാം. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
2: ഹായ്, ഞാൻ കമൽ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ടുകൾ

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ்ന്റെ புதிய ஷோரூம் இப்போ அபூஹமூர் சஃபாரி மாலிலும். നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം. ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: ഹാപ്പിനെസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
1: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
0: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ, ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
1: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
0: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ്, ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
0: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
3: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
0: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455-7730 ഓർ 5009-5454.
3: വിസിറ്റ് www.kidsexpo.qa.
0: You're listening to
4: Morning Safari.
0: Morning Safari.
4: Morning Safari.
5: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: Lulu, hypermarkets, supermarkets, and department stores where the world comes to shop.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागतम अपडेट्सുകളുമായി നിസാ. പ്രത്യേക വാഹന രജിസ്ട്രേഷൻ നമ്പറുകൾക്കായി പുതിയ ലേല നടപടിയുമായി ഖത്തർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്. ഇഷ്ട നമ്പറുകൾക്കായി സൂം ആപ്പിലൂടെ താല്പര്യം അറിയിക്കാം. പ്രത്യേക നമ്പറുകൾക്കായുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിഭാഗം 1 ഒക്ടോബർ രാവിലെ 10 മണിക്ക് സൂം ആപ്പിൽ സജീവമാകും. പ്രത്യേക നമ്പറുകൾ വേണ്ടവർ എക്സ്പ്രസ് യുവർ ഇൻട്രസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ താല്പര്യം അറിയിക്കാം. താല്പര്യം അറിയിച്ചതിനു ശേഷം 72 മണിക്കൂറിനുള്ളിൽ സുരക്ഷാ നിക്ഷേപം അടയ്ക്കണം. ഒരു നമ്പറിന് ഒരാൾ മാത്രമാണ് താല്പര്യം അറിയിക്കുന്നതെങ്കിൽ അത് നിശ്ചയിച്ച വിലയ്ക്ക് നൽകും. ഒരേ നമ്പറിന് ഒന്നിലധികം പേർ താല്പര്യം അറിയിച്ചാൽ അവർക്കിടയിൽ ആഭ്യന്തര ലേലം നടത്തുകയും ഏറ്റവും ഉയർന്ന തുക വാഗ്ദാനം ചെയ്യുന്നയാൾക്ക് നമ്പർ നൽകുകയും ചെയ്യും. ആഗോളതലത്തിൽ AI ഉപയോഗത്തിന്റെ വ്യാപനത്തിൽ ഖത്തർ 10th. 2026 രണ്ടാം പാദത്തിലെ കണക്കുകൾ പ്രകാരം ഖത്തറിലെ ജനസംഖ്യയുടെ 43.5% പേർ AI ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. അറേബ്യൻ ഗൾഫ് കപ്പിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഖത്തറിന് വിജയം. തുടർച്ചയായ 2nd വിജയത്തോടെ ഖത്തർ ഗൾഫ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് മുന്നേറി. അടുത്ത മത്സരം ബുധനാഴ്ച ഖത്തറും UAE തമ്മിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മറ്റൊരു ചരിത്രം കൂടി എഴുതി വിരാട് കോഹ്ലി. ഏകദിന ക്രിക്കറ്റിൽ 15,000 റൺസ് തികയ്ക്കുന്ന ലോകത്തിലെ 2nd ബാറ്റ്സ്മാനായി കോഹ്ലി മാറി.
2: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 റിയാലിനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 റിയാൽ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
3: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
4: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22-29 നേരിൽ കാണാം. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
5: Malabar Golden Diamonds Morning Safari
6: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
7: ഇൻ അസോസിയേഷൻ വിത്ത്
6: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 7405055 or visit bima.com.qa.
8: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino. Marsa Abu Hamur Branjil First Anniversary Bonanza. Tomato Jordan 1 kilo 1 riyal 25 dirham. Onion Egypt 1 kilo 1 riyal 90 dirham. Banana Ecuador 1 kilo 4 riyal 75 dirham. Prawns 500 gram 9 riyal. Potato Pakistan 1 kilo 2 riyal 50 dirham. Jaguar Classic Black ADG Perfume 100 ml 27 riyal. Chansani Mutton 1 kilo 37 riyal 75 dirham. Pakistan Beef Boneless 1 kilo 37 riyal 75 dirham. This special offer September 30 വരെ മാത്രം.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
4: എനിക്കൊന്ന് കൂളാവണം.
5: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ? നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
6: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ.
5: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
6: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
5: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
7: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
2: Just feel like you're സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. September 28 തിങ്കളാഴ്ച ദിവസമാണ്. നമ്മളങ്ങനെ എക്സ്റ്റെൻഡഡ് സെൽഫ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണ് എന്ന സംഭവം എന്ന് വിചാരിക്കും, വേറൊന്നുമല്ല. നമ്മൾ ചില കാര്യങ്ങൾ കാലാകാലങ്ങളോളം ഉപേക്ഷിക്കാതെ സൂക്ഷിച്ചു വയ്ക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെ വിളിക്കുന്ന ഒരു പേരാണ് ഈ എക്സ്റ്റെൻഡഡ് സെൽഫ് എന്ന് പറയുന്നത്. നമ്മളുടെ ലൈഫിൻ്റെ കൂടെ തന്നെയുള്ളത് ഒരു വസ്തുവായിട്ടോ ഒന്നും കാണാതെ നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടി നമ്മുടെ ലൈഫിൽ ഉപേക്ഷിക്കാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് കുറച്ച് മുമ്പ് നജീബിൻ്റെ ഒരു നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു, ഗോലി ഉണ്ടല്ലോ ഗോലി, അത് എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം പേരുടെ മെസ്സേജുകളും അങ്ങനെയുള്ള കുറേ സംഗതികൾ മെസ്സേജിൽ എത്തിയിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുകയാണ്, അനുരാധയാണ് നമ്മളുടെ കൂടെ എത്താനായിട്ട് പോകുന്ന. കുറച്ച് വെറൈറ്റി വിശേഷങ്ങളായിരിക്കും അനുരാധ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുക. അനുരാധ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: അനുരാധന്റെ മെസ്സേജ് കണ്ടപ്പോ എനിക്ക് വിളിക്കണമെന്ന് തോന്നിപ്പോയി. അതാണ്. അപ്പൊ എന്തൊക്കെയാ കളക്ഷൻ ഒന്ന് കേട്ട് ഞെട്ടട്ടെ.
3: എനിക്ക് കുട്ടികളെ കൊച്ചുനാള് മുതലുള്ള കൊറേ ടോയ്സിന്റെ കളക്ഷൻ ഉണ്ട്. അതൊക്കെ സ്റ്റിൽ ഇപ്പോഴും അതേപോലെ ഇരിപ്പുണ്ട്. പിള്ളേർക്കൊക്കെ അത് കാണുമ്പോ ഭയങ്കര ഒരു
2: കൗതുകമാണ്.
3: പിന്നെ അതേപോലെ കൊറേ മഞ്ചാടി കുരുവിന്റെയും കുന്നിക്കുരുവിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നേ. അതെല്ലാം ഞാനൊരു റേസിന്റെ ആർട്ട് വെച്ചിട്ട് നമ്മുടെ ഉരുളിയിൽ അതെല്ലാം സെറ്റ് ചെയ്ത് താമരയൊക്കെ വെച്ച് അതെല്ലാം റെഡിയാക്കി വെച്ചു. അത് നാട്ടിലാണ് ചെയ്തേക്കുന്നത്.
2: നാട്ടിൽ ചെയ്ത് വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്.
3: ഈ
2: കുന്നിക്കുരുവും എന്താ പറയാ മഞ്ചാടിക്കുരുവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? ഇല്ല,
3: ഉണ്ട്. മഞ്ചാടിക്കുരു റെഡ് കളറിലിരിക്കും, കുന്നിക്കുരുവിൽ ഒരു കറുത്ത ഒരു കുത്തു പോലെ ഉണ്ട്.
2: ഓ, ചെറിയ വ്യത്യാസം.
3: അതാണ് കുന്നിക്കുരു.
2: കുന്നിക്കുരു, ഓക്കെ ഓക്കെ.
3: അപ്പൊ അത് പിന്നെ നല്ല ക്യൂട്ടാണ് കാണാൻ. അതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കൂളിലെ താഴെപ്പുറത്ത് ഈ കുന്നിക്കുരുവിന്റെ ഒക്കെ മരം ഉണ്ട്, പറക്കിയെടുക്കുന്നതാണ്. അപ്പൊ കുറെ കൂട്ടുകാർ എനിക്ക് തന്ന കളക്ഷനകത്ത് അതിനകത്ത് അതിലെല്ലാം അവരുടെ എല്ലാം ഓരോ പങ്കുണ്ട്. അവരെല്ലാം എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ്. അത്
2: അടിപൊളി അടിപൊളി അടിപൊളി. ഇതെല്ലാം ഇപ്പോഴും സൂക്ഷിച്ച് അടക്കി വീട്ടിൽ പോകുമ്പോ ഇതൊക്കെ എടുത്ത് നോക്കുവോ?
3: അതെ അതെ അതെ.
2: ടോയ്സും ഈ കുന്നിക്കുരു അല്ലാതെ വേറെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇതാണോ മെയിൻ സംഭവം എക്സ്റ്റെൻഡഡ് സെൽഫ് ആയിട്ട്?
3: ഇതിരണ്ടുകൊണ്ട് അതിന്റെ കൂടുതൽ കുപ്പികളുടെ നല്ലൊരു ശേഖരം. എനിക്കൊരു 8-ാം ക്ലാസ് തൊട്ട് ഞാൻ കുപ്പികളെ ശേഖരിക്കുന്നുണ്ട്.
2: ആഹാ, അടിപൊളി.
3: അതിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇപ്പോഴും സ്റ്റീലും. പക്ഷെ കുറെയൊക്കെ ഉപയോഗിക്കാതെ ഇങ്ങനെ ഈ നൂലെ കെട്ടി കവറിനകത്ത് പ്രത്യേകം പ്രത്യേകം ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അത് കുറച്ചൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാതിരുന്നിട്ട് തന്നെ അത് പൊട്ടും.
2: പൊട്ടും, ഓക്കെ ഓക്കെ.
3: ഇപ്പോഴും ഉണ്ട്, സ്റ്റിൽ ഉണ്ട്. കുറച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മൂക്ക് ഞാൻ കൊടുത്തു തുടങ്ങി. പിന്നെ എന്നാലും എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചെല്ലുമ്പോ ആദ്യം ഞാൻ നോക്കുന്നത് എന്റെ പെട്ടികളെല്ലാം എടുത്തൊന്ന് നോക്കും. കല്യാണം കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുമ്പോഴേ ഉർവശിയുടെ ഒരു
2: സിനിമയിലെ പോലെ
3: മുകളിൽ കൊണ്ടല്ലോ എന്ന് പറയുന്നത്. എല്ലാം എന്റെ കളിപ്പാട്ടങ്ങളാണ്. എല്ലാവരും കൗതുകത്തോടെ നോക്കി നിന്നെന്തൊക്കെയാ.
2: അടിപൊളി അടിപൊളി അനുരാധ. അപ്പൊ എന്നാലും ഇതൊന്ന് വിളിച്ച് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഭയങ്കര രസം കേൾക്കാനായിട്ട്.
3: എത്ര നാളെ നിസയുടെ സംസാരിച്ചിട്ട് ഞാൻ എപ്പോഴും കേൾക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ റേഡിയോ ഓൺ ആക്കി വെച്ചേക്കും.
2: താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും വീണ്ടും കേൾക്കാട്ടോ. അങ്ങനെ അനുരാധയായിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. കുപ്പിവളയും മഞ്ചാടിയും കുന്നിക്കുരുവും എന്ന് വേണ്ട പല വെറൈറ്റി ഐറ്റംസ് ആണ് ആളുടെ കയ്യിൽ ആള് കളയാതെ ഉപേക്ഷിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ചില കാര്യങ്ങൾ ഇതുപോലെ ഉപേക്ഷിക്കാൻ തോന്നാറില്ല നമ്മളുടെ കയ്യിൽ. നമ്മളത് ഭയങ്കരമായിട്ട് ഭയങ്കര ഭദ്രമായിട്ട് അത് കാത്തു സൂക്ഷിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വെറും വസ്തുക്കളായിട്ടല്ല കാണുന്നത്, നമ്മുടെ ലൈഫുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാട്ടോ. 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് വരികയാണ്. ഏത് പാട്ട് വയ്ക്കുന്ന എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു, കാരണം മഞ്ചാടിക്കുരു, കുന്നിക്കുരു, കുപ്പിവള എല്ലാം കൂടെ മിക്സായി. അപ്പം ഞാൻ വിചാരിച്ചു നേരെ കുപ്പിവളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അയാൾ കഥ എഴുതുകയാണ് സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത് മോർണിംഗ് സവാരിയിൽ. ഈ ടൈമിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 97.7 FM.
1: Qatar's happiness frequency.
2: விஸ்மே எங்கள்ட்ட மாயா ஜாலக்காரன் மெண்டலிசத்துல சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி கத்தரிலேக்கு வீண்டும் எத்தினு Tune events ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ
3: ഈവൻ പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം
3: ഒക്ടോബർ 2-ന് UNCC അൽമയാസ തിയേറ്ററിൽ കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM
3: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ
4: അത് ചോദിക്കണം ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ
3: ലുലു ആനിവേഴ്സറി ബൊണാൻസ ബിഗ് സേവിംഗ്സ് മെഗാ ഓഫേഴ്സ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ് ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ
4: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ മോർ ഷോപ്പിംഗ് മോർ സേവിംഗ്സ്

0: കക്ഷിയമ്മിണി പിള്ളയിലെ പാട്ടല്ലേ പറഞ്ഞോളൂ.
1: അതെയല്ലേ മോർണിംഗ് എനർജിക്ക് പറ്റിയ
0: പാട്ടാ. ഞാനിങ്ങനെ ആലോചിക്കും, ശരിയായ പാട്ട് ഒരു ഒരു സന്തോഷം ഒരു എനർജി ഒക്കെ വന്നു പോകുന്നുള്ളതാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളെ ഞാൻ ജസ്റ്റ് നമ്മൾ ഒരിക്കലും സംസാരിച്ചിട്ടുള്ള ഒരു വിഷയത്തിന്റെ വേറൊരു വേർഷൻ വഴി ഞാനൊന്ന് പോയതാണ്. പുതിരി പേരെ കിട്ടുന്നുള്ളൂ,
1: ആംഗിൾ മാറ്റിന്ന്
0: ആംഗിള്. അതായത് ഞാനൊരു സംഭവം വായിച്ചു, എക്സ്റ്റെൻഡഡ് സെൽഫ് എന്ന് പറഞ്ഞൊരു സംഭവം വായിച്ചാണ്. ഇത് കേൾക്കാൻ വേറെ എന്താന്ന് വിചാരിക്കും, വേറെ ഒന്നുമല്ല. നമ്മൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുമല്ലോ, അത് കളയാതെ. ഇപ്പൊ ആൽബം ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അപ്പൊ അതിനെ ഒരു വസ്തുവായിട്ടല്ല കാണുന്നത്, അതിനെ നമ്മളുടെ ഒരു എക്സ്റ്റെൻഡഡ് സെൽഫായിട്ട് കാണുന്നു എന്ന് പറയുന്ന രീതിയിൽ വായിച്ചു പോയി.
1: എനിക്ക് തന്നെ അതിനൊരു ഇമോഷനായിട്ട് പറയാം ഇല്ലേ, നമ്മള് കൊണ്ടു നടക്കുന്ന ഒരു ഇമോഷൻ വേണ്ടിയിട്ട് വേണമെങ്കിലും പറയാമെന്ന് തോന്നുന്നു.
0: അതെ, ഭയങ്കര ഇഷ്ടത്തോടു കൂടിയായിരിക്കും നമ്മളത് കൊണ്ടു നടക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും കൈവശം എന്തെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും. ഉണ്ടാവും,
1: എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും
0: ഇല്ലേ. ചിലപ്പോ ഒരു ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ലെറ്ററുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ എഴുത്തുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡയറികളായിരിക്കാം, നമ്മളുടെ പഴയ ഫോണുകളായിരിക്കാം. അങ്ങനെ കുറെ കുറെ സാധനങ്ങൾ നമ്മുടെ എക്സ്റ്റെൻഡഡ് സെൽഫ്
1: ആയിട്ട്
0: എന്റെ കയ്യിലും ഉണ്ട്. ഉപയോഗിക്കുന്നില്ല, പക്ഷെ എപ്പോഴും എന്റെ കയ്യിൽ ഫോണുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ചിലർക്കൊരു നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് സെൽഫ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ചോദിച്ചു വന്നപ്പോ. ഒരുപാട് പേര് നല്ല നല്ല അവരുടെ എന്താ പറയാ ഓർമ്മകളും മെമ്മറീസും അവരുടെ കളക്ഷനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു വരുന്നൊരു സമയമാണിത്.
1: അതായത് ചില ആളുകളുണ്ട് ഇപ്പൊ 10-ഓ 40-ഓ 45-ഓ വയസ്സോ ആയിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പോഴും ടോയ്സ് കയ്യിലുണ്ടോ?
0: അത് കുറച്ചും വിളിച്ചു പറഞ്ഞു അനുരാധ. മക്കള് ഇപ്പം കണ്ടിട്ട് മക്കള് അത്ഭുതപ്പെട്ടിരിക്കുന്നത്, അമ്മയുടെ ആ ടോയ്സ് കണ്ടിട്ട് കുട്ടികൾക്ക് ഭയങ്കര അത്ഭുതമാണെന്നാണ് അനുരാധ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അബ്ദുൽ ജബ്ബാറിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു, ജസ്റ്റ് ചേച്ചിയുടെ മെസ്സേജ് എത്തിണ്ട്. ജിജോ ശരത്ത്, അതുപോലെ തന്നെ ഇന്ന് ചില സ്ഥലങ്ങളിൽ ഇന്ന് ഫാമിലി ഡേ ആണ് ചില രാജ്യങ്ങളിൽ. അപ്പൊ എല്ലാവരും ഫാമിലിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി വരുന്നുണ്ട്. ജിനീഷ് ബാബു ഫാമിലിയുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് ഭാര്യ രജി, മക്കൾ അൻവിക, ജിനീഷ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫാമിലിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്റെ ഫസ്റ്റ് പാസ്പോർട്ട് 22 വയസ്സ് ഓൾഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു മെസ്സേജ് വെത്തിരി. ചിലപ്പോൾ അത് കൈ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം, അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള കളക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ്.
1: 500-917 എന്ന നമ്പർ.
0: അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. സൂര്യ നായകനായ മണ്ടാടി എന്ന് പറയുന്ന മൂവി ഈ അടുത്ത് എല്ലാവരും ഏറ്റവും അധികം ശ്രദ്ധിച്ച ഒരു സിനിമയായിരുന്നു.
1: അപ്പൊ
0: ആ സിനിമയിൽ ജി വി പ്രകാശിന്റെ മ്യൂസിക്കിൽ വന്ന ഒരു നല്ല പാട്ടിലേക്ക്.

0: only on Radio Suno 91.7 FM.
1: സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇനി കുറച്ച് നൊക്ലാച്ചിയെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: അതെ, തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഒരാൾ കൂടി ഇനി ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹിഷാം ഷിഹാബ് എന്നാണ്. ഹിഷാമെ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ഓക്കെ, എന്താണ് വിശേഷങ്ങൾ?
3: നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. എന്താണ് അവിടെ വിശേഷങ്ങൾ?
2: ഓ, അടിപൊളി അടിപൊളി. ഞാൻ ഈ കോയിൻസിന്റെ ഒക്കെ ഫോട്ടോ കണ്ടപ്പം എത്ര വർഷമായെന്നൊന്ന് ചോദിക്കാൻ വിളിക്കുകയായിരുന്നു. എത്ര വർഷമായി, എത്ര കാലമായി?
3: ഞാൻ, എനിക്ക് തോന്നുന്ന ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, ഇപ്പൊ എനിക്ക് 41 വയസ്സായി. 5ാം ക്ലാസ് തൊട്ട് തുടങ്ങിയിട്ടുള്ള കളക്ഷനാണത്.
2: ഓക്കെ, 5ാം ക്ലാസ് മുതല് കയ്യിലുള്ളതാണ് ഈ ഒരു കോയിനുകൾ. ആ സമയം മുതലുള്ള കോയിനുകളുണ്ട്.
3: അതിപ്പോ അത് മാത്രല്ല, പിന്നെ വേൾഡ് കോയിൻസും കറൻസികളും വേറെ ഉണ്ട്. എന്റെ മാത്രല്ലാതെ ഒരു ഏകദേശം ഒരു 76 കൺട്രീസിന്റെ ഉണ്ട്.
2: 76 രാജ്യങ്ങളുടെ കറൻസികളുണ്ട് കയ്യില്.
3: കോയിൻസും ഉണ്ട്, കറൻസി ഉണ്ട്.
2: ഓക്കെ, ഇതൊക്കെ എങ്ങനെയാ കളക്ട് ചെയ്യാ? ഫ്രണ്ട്സ് വഴിയാണോ, എങ്ങനെയാണ്?
3: ഇങ്ങനെ ഫ്രണ്ട്സ് വഴി, പിന്നെ ഇങ്ങനെ കാണുന്നവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു നോക്കും. അപ്പൊ അവര് ഇവിടെ നമ്മൾ ഓഫീസിൽ വരുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും. അപ്പൊ അങ്ങനൊക്കെ ആയിട്ട് കൊറേ.
2: എവിടെയെങ്കിലും ഒരു എക്സിബിഷൻ പോലെ ഒക്കെ സംഘടിപ്പിക്കാനൊക്കെ പ്ലാൻ ഉണ്ടോ? അതോ
3: ഖത്തറിലുണ്ടായിരുന്നു. ഖത്തറിലൊരിക്കല് ഞങ്ങള് ചെയ്ത് ഇവിടെ ഒരു കോയിൻ ഒരു ചെറിയൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനായിട്ട് പോയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഏറ്റവും കുറവ് എന്റെ അടുത്തുള്ളത്.
2: അയ്യോ,
3: നമ്മള് വലിയ കാര്യമൊക്കെ ആയിട്ട് പോയിപ്പോ അവിടെ ചെന്നപ്പോ നമ്മള് ശിശുവാണ്.
2: അയ്യോ,
3: ബാക്കിയുള്ള ആൾക്കാര് ഭയങ്കര സംഭവമായിട്ട്
2: ആണല്ലേ. ഇത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് കുറെ ആളുകൾക്ക്.
3: ഇവിടെ കുറെ ആൾക്കാര്, പിന്നെ നമ്മളെടുത്ത് കൂടുതലുള്ളത് വേറെ ഫ്രണ്ട്സിൽ കൊടുത്തിട്ട് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്.
2: വലിയൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലേ ഇതിനെ ഇഷ്ടപ്പെടുന്ന. അല്ലേ? അറിയാൻ പറ്റിയ സന്തോഷം. അസോസിയേഷനിൽ എല്ലാവർക്കും നമ്മളുടെ ഒരു കയ്യടികൾ നമ്മളെ വിളിച്ച് നമ്മളുടെ കൂടെ ഷെയർ ചെയ്തതിന് സന്തോഷം.
3: താങ്ക്
2: യു. ബൈ ബൈ ബൈ.
1: ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇത് അദ്ദേഹം ഇങ്ങനെ നിരത്തി വെച്ചതായിട്ടാണല്ലോ നമ്മൾ. ശരിക്കും പറഞ്ഞാൽ നിസ ഈ കോയിൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറി ഉണ്ട്.
2: അതായത്
1: അതിങ്ങനെ പേജുകളില് ഓരോ ലൈൻ, എന്നിട്ട് അതിലേക്ക് കോയിനുകൾ ഇങ്ങനെ
2: എന്നിട്ട്
1: അതിന്റെ അടക്കടക്കടക്ക് ബുക്കുകൾ.
2: അടിപൊളി.
1: എനിക്കിപ്പോൾ ജയൻ ഓർമ്മയെ ഓർമ്മ വരുന്നു.
2: ജയൻ്റെ
1: ഒരുപാട് കളക്ഷൻസ്. നമ്മള് ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോവും. അദ്ദേഹം ഇവിടെ വന്നപ്പോഴും നമ്മള് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. ജയൻ ഓർമ്മ എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം, ഖത്തറില് ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു പ്രവാസിയാണ്. ഖത്തറിലെ വളരെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് തന്നെ, വീട്ടിലൊരു ഇടം തന്നെ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
2: തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ 5000917.

0: Plus Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഇങ്ങനെ പഴയകാല കോയിൻ കളക്ഷനുകൾ അതുപോലെയുള്ള ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചു വരുന്ന സമയമായിരുന്നു.
5: അങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ട് വരുന്ന ടൈമിൽ ഇനിയിപ്പോൾ കുറച്ചധികം അപ്ഡേറ്റ്സിലേക്കൊക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ചില ചെറിയ സൂചനകളിലേക്ക് നമ്മൾ പോകുന്നു. അതെ, അപ്പൊ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ഇതൊരു മലയാളത്തിലെ ഒരു താരത്തിന്റെ ആദ്യ സിനിമയാണ്.
4: മലയാളത്തിലെ ഒരു താരത്തിന്റെ ആദ്യ സിനിമ.
5: ഓക്കെ, ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് രാഹുൽ രാജാണ്.
4: രാഹുൽ രാജിന്റെ മ്യൂസിക്.
5: ഓക്കെ, ഇനി വർഷം പറയണോ സംവിധായകൻ പറയണോ എനിക്കൊരു സംശയം. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ശ്യാമപ്രസാദ് ആണ്. പെട്ടെന്ന് മനസ്സിലാകും.
4: ഓക്കെ,
5: പെട്ടെന്ന് മനസ്സിലാകുന്ന സിനിമയാണിത്.
4: മലയാളത്തിലെ ഒരു താരോദയം സംഭവിച്ച ചിത്രമാണ്.
5: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
4: രാഹുൽ രാജിന്റെ മ്യൂസിക്, ശ്യാമപ്രസാദ് അദ്ദേഹത്തിന്റെ സംവിധാനം.
5: ഓക്കെ,
4: ഏതാണ് സിനിമ?
5: ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. വോയേജർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യം കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്.
4: ഓക്കെ,
5: റൈറ്റ് ആൻസർ തന്നെയാണ്.
4: ഞാൻ നിസയോട് ചോദിച്ചത് ആരെങ്കിലും കേട്ടോ?
5: അപ്പൊ പതുക്കെ മൈക്കിന്റെ അടുത്ത് വന്നിട്ട് ഇതാണോ സിനിമ? ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ കിട്ടുന്നവർ മെസ്സേജിൽ പറഞ്ഞുള്ളൂ. സുരാജ് കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്.
4: ഷാ ചാവക്കാട് അദ്ദേഹത്തിന്റെ മെസ്സേജ് കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്.
5: അതുൽ
4: സുരാജ് അദ്ദേഹത്തിന്റെ മെസ്സേജ്, അതുൽ കൃഷ്ണ, ഇവിടെയൊക്കെ കൃത്യമായ ഉത്തരങ്ങൾ.
5: ഷരീഫിന്റെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജിലൂടെ റൈറ്റ് ആൻസർ അയക്കാം. 5000 00917.

0: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
1: ഇന്നേ ഡിന്നർ ഡബിളാ.
0: ഡബിളോ?
1: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
0: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പാ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
2: പാപ്പാ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
0: മർസ അബു ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 kilo 1 riyal 25 dirham. ഓണിയൻ ഈജിപ്റ്റ് 1 kilo 1 riyal 90 dirham. ബനാന ഇക്വഡോർ 1 kilo 4 riyal 75 dirham. പ്രോൺസ് 500 gram 9 riyal. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 kilo 2 riyal 50 dirham. ജാഗോൾ ക്ലാസിക് ബ്ലാക്ക് ADG പെർഫ്യൂം 100 ml 27 riyal. ടാൻസാനി മട്ടൺ 1 kilo 37 riyal 75 dirham. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 kilo 37 riyal 75 dirham. ഈ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രം.
3: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
4: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
0: You are listening to

0: ഗ്രാമഫോൺ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ചില പാട്ടുകൾ അങ്ങനെയാണ്, ഇങ്ങനെ പലരെയും ഒക്കെ പലർക്കും ഓർമ്മയൊക്കെ വരും.
1: അതെനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചത്?
0: പറഞ്ഞു പോയതാണ്.
1: ഓക്കെ, പൊതുവായിട്ട് പറഞ്ഞതാണല്ലേ.
0: സെപ്റ്റംബർ 28-ാം തീയതി അല്ലേ ഇന്ന്? തിങ്കളാഴ്ച ദിവസമല്ലേ ഇന്ന്?
1: അതുകൊണ്ട്
0: അല്ല, അത് ശ്രദ്ധിക്കാൻ പറഞ്ഞ
1: ശരി ആയിക്കോട്ടെ. എന്നാ ഞാൻ ശരിക്കും വിഷയം മാറ്റിവിടാം. വേറെ നല്ല വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളിലേക്ക് കൂടി നമുക്ക് പോകാനായിട്ടുണ്ട്. എന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേക വാഹന രജിസ്ട്രേഷൻ നമ്പറുകൾക്കായിട്ട് പുതിയ ലേല നടപടികളുമായിട്ട് ഖത്തർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്. ഇഷ്ട നമ്പറുകൾക്കായിട്ട് സൂം ആപ്പിലൂടെ താല്പര്യം അറിയിക്കാൻ പറ്റും. പ്രത്യേക നമ്പറുകൾക്കായിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിഭാഗം 1 ഒക്ടോബർ രാവിലെ 10 മണിക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ സജീവമാകും. അപ്പോൾ പ്രത്യേക നമ്പറുകൾ വേണ്ട താല്പര്യമുള്ളവർ എക്സ്പ്രസ് യുവർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന അതിലേക്ക് എത്തുക, നമ്മുടെ താല്പര്യം അറിയിക്കുക. അങ്ങനെ താല്പര്യം അറിയിച്ചതിന് ശേഷം 72 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുക. സുരക്ഷാ നിക്ഷേപങ്ങളൊക്കെ അടയ്ക്കണം. ഒരു നമ്പറിന് മാത്രം ഒരാൾ മാത്രമാണ് താല്പര്യം അറിയിക്കുന്നതെങ്കിൽ അത് ആ ഒരു നിശ്ചയിച്ച വിലയ്ക്ക് തന്നെ നൽകും. ഒരേ നമ്പറിന് ഒന്നിലധികം ആളുകൾ ഇൻട്രസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ തന്നെയുള്ള ഒരു ആഭ്യന്തര ലേലമൊക്കെ നടത്തുകയും ഏറ്റവും ഉയർന്ന തുക വാഗ്ദാനം ചെയ്യുന്നയാൾക്ക് നമ്പർ നൽകുകയും ഒക്കെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ ഒരു അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ട നമ്പർ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രത്യേക വാഹന നമ്പറുകൾക്കായിട്ടുള്ള ബിഡ് ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്.
0: പലപ്പോഴും ഒരു വാഹനം ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇഷ്ടം കാണിക്കുകയും അത് സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും ഈ നമ്പറുകൾ.
1: തീർച്ചയായിട്ടും ഞാനും ഇഷ്ടം ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇതുപോലെ ഇരട്ടക്കം മാത്രമുള്ള നമ്പർ പ്ലേറ്റുകൾ നോക്കും. ഒറ്റ സംഖ്യനെ കൂടെ മാറ്റി നിർത്തിയിട്ട് ഇരട്ട നമ്പറുകൾ ഉണ്ടല്ലോ, 2, 4 അങ്ങനെയുള്ള നമ്പറുകൾ മാത്രം നമ്മളിങ്ങനെ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ആ ഇത് കൊള്ളാല്ലേ അത് കൊള്ളാലേ അങ്ങനെ അങ്ങനെ പ്രത്യേകം എന്താണ് അതിന്റെ പിള്ളേക്ക് ചേത വികാരം എന്ന് അറിയില്ല.
0: അത് പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനും എന്റെ സുഹൃത്തുക്കളും 4-5 പേരുണ്ട്. അപ്പൊ നമ്പർ പ്ലേറ്റ് ഗെയിം ഉണ്ട്.
1: അതെങ്ങനെയാണ്
0: നമ്പർ പ്ലേറ്റ് ഗെയിം എന്ന് പറഞ്ഞാല്? ഇപ്പൊ ഒരു വണ്ടി വരികയാണ്, വണ്ടി പുറകിന്ന് വരും. വരുന്ന സമയത്ത് നമ്മളെറിയും ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റില് 6 ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു അടി കൊടുക്കാം.
1: ഓ അങ്ങനെയാണ്.
0: ഓക്കെ
1: ഓക്കെ,
0: ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിനെ
1: തിരിച്ചടിക്കാം. ഓക്കെ,
0: അത് കഴിയുമ്പോ വീണ്ടും അടുത്ത ആൾക്ക് പറയാം.
1: 4 ഉണ്ടെങ്കിൽ
0: എന്ന് പറയാം. 4 ഉണ്ടെങ്കിൽ ഞങ്ങളെ അടിക്കാം കയ്യില്, ഓരോ അടി അടിക്കാം.
1: കൊള്ളാം കൊള്ളാം, അടിപൊളി.
0: 4 ഇല്ലെങ്കിൽ ഞങ്ങൾ
1: അടിക്കും. ഓ അടിപൊളി അടിപൊളി, കൊള്ളാം, നല്ല ഗെയിമാണ് കേട്ടോ, രസമുള്ള ഗെയിമാണ്. ഇനിയിപ്പോ വണ്ടിയിൽ പോകുമ്പോ ഈ ഗെയിം,
0: ഇനി തൊട്ട് ഖത്തറിൽ ഈ ഗെയിം അങ്ങ് തുടങ്ങുവാണ്. അപ്പൊ ഇപ്പൊ ഓഫീസിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഇന്ന് ഈ ഗെയിം ആരെങ്കിലും കളിക്കുവാണെങ്കിൽ പറയണേ.
1: അതെ,
0: ഇന്ന് ഒരുമിച്ച് നിങ്ങൾ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ പറയണത് ഇനി വരുന്ന വണ്ടിയില് നമ്പർ ഇന്ന് 3 ഉണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു അടി തരും.
1: അതാണ് അതാണ്. അപ്പൊ എന്തായാലും ഈ നമ്പർ പ്ലേറ്റ് നമ്പർ എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ഭയങ്കര കാര്യമായിട്ട് വാഹനങ്ങളിൽ നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ആ ഒരു അപ്ഡേറ്റ് കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ട് കേൾക്കാൻ പോകുന്നു.
0: പുതിയ മുഖം മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. റേഡിയോ സോണ 91.7 FM-ൽ ഇത് മോർണിംഗ് സവാരിയുടെ സമയം. നിങ്ങളുടെ സവാരിയിൽ നമ്പർ പ്ലേറ്റ് ഗെയിമിന്റെ സമയം.
1: ആഹാ.

0: is Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
2: എനിക്ക് ഒന്ന് കൂളാവണം.
3: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
4: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
3: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കതറിയാൽ, ബ്ലിസാർഡ് 10 കതറിയാൽ, ത്രിൽസ് 9 കതറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കതറിയാൽ മുതൽ.
4: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
3: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. ഏറ്റവും Dairy Queen Store.
5: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്, ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ്, വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
6: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
7: Radio Suno.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: ഡ്രീംസ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 9 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് ഗൾഫ് കപ്പിലെ വിശേഷങ്ങൾ, അറേബ്യൻ ഗൾഫ് കപ്പിലെ അപ്ഡേറ്റുകൾ കൂടി നമുക്കൊന്ന് നോക്കി പോകേണ്ട സമയമാണ്. അറേബ്യൻ ഗൾഫ് കപ്പില് ഖത്തർ വീണ്ടും അടുത്തൊരു വിജയം കൂടി സ്വന്തമാക്കി എന്നുള്ള വിശേഷമുണ്ട്. എമ്മനെതിരെയായിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 1-0 എന്ന സ്കോറിന് ഖത്തർ ജേതാക്കളായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പം അങ്ങനെ രണ്ടാമത്തെ വിജയത്തോടുകൂടി, ആദ്യം ബഹ്റിനെ പരാജയപ്പെടുത്തി, അതിനുശേഷം എമ്മനെ പരാജയപ്പെടുത്തി ഇങ്ങനെ മുന്നേറി അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ടാം വിജയത്തോടുകൂടി അടുത്തൊരു സ്റ്റേജിലേക്ക് കൂടി നമ്മൾ മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്തൊരു മാച്ച് വരാൻ പോകുന്നത് ബുധനാഴ്ചയായിരിക്കും. ബുധനാഴ്ച UAE-യുമായിട്ടായിരിക്കും ഖത്തറിന് മത്സരമുണ്ടാവുക. എന്തായാലും തകർപ്പനായിട്ട് ടീം മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആ ഒരു സ്പെഷ്യൽ വിഷസ് തന്നെയാണ് നമുക്കും പറയാനായിട്ടുള്ളത്. അടുത്തടുത്ത റൗണ്ടുകൾ കൂടി മുന്നോട്ട് പോയിട്ട് ആ ഒരു കിരീടം സ്വന്തമാക്കട്ടെ. അറേബ്യൻ ഗൾഫ് കപ്പിൽ ഖത്തറിൻ്റെ മുന്നേറ്റം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ട്രിവാൻഡ്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രിവാൻഡ്രം ഈ പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റിനെ അത്രമാത്രം വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്.
1: നീലക്കടലായിരുന്നു എന്നുള്ളത് വേണം പറയാനായിട്ട്. അതാണ് ക്രിക്കറ്റിനോടുള്ള നമ്മുടെ ഒരു സ്നേഹം.
0: മാത്രമല്ല, ഞാൻ രാവിലെ പറയുന്നത് നോർത്ത് ആ സൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റോറി, ഐ മീൻ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, റീലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ കണ്ടന്റ് എടുത്തിട്ടായിരുന്നു അവർ ഏറ്റവും അധികം വീഡിയോസ് ഇന്നലത്തെ ദിവസം അവരുടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്.
1: അപ്പൊ എന്തായാലും ക്രിക്കറ്റിനോടുള്ള ഒരു സ്നേഹം, ഒരു ആവേശം,
0: ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം നമ്മൾ ഈ എന്താണെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്
1: സൂപ്പർ ലീഗ് നടക്കുകയാണ്.
0: അതെ, അതിന്റെ സെലിബ്രേഷൻസ് ഒരു സൈഡില്.
1: അതില് ഇപ്പൊ അതിലൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മാച്ച് എന്ന് പറയുന്നത് കണ്ണൂർ വാരിയേഴ്സിന്റെ ഒരു
0: മാച്ചാണ്.
1: അപ്പൊ ഈ കണ്ണൂർ വാരിയേഴ്സിന്റെ മാച്ച് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഒരു ടീം അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഖത്തറിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതും നമുക്ക് വളരെ അധികം പ്രിയപ്പെട്ട കുറെ ആളുകളുണ്ട്. ഹസൻ കുഞ്ഞി സാറുണ്ട്, വിപുചേട്ടനുണ്ട്, ഇ പി അബ്ദുറഹ്മാൻ സാറുണ്ട്, കെ മലി സാറുണ്ട്. അങ്ങനെ ഒരു വലിയ നമ്മുടെ ആളുകൾ അതിലുണ്ട് എന്നുള്ളത് ഇപ്പൊ വീഡിയോസിലും റീൽസിലും ഒക്കെ അവരെ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റിന്റെ വിശേഷത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മയാണല്ലോ, രോക്കോ ആണ് ഇന്നലത്തെ ദിവസം ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം വിരാട് കോഹ്ലി ഒരു ഒരു റെക്കോർഡിലേക്ക് കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദിന ക്രിക്കറ്റിൽ 15,000 റൺസ് ദഹിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ ബാറ്ററായിട്ട് വിരാട് കോഹ്ലി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു റെക്കോർഡ് കൂടി വിരാട് കോഹ്ലിയുടെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
2: In the art of podumakkolanda

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്കൊന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും
6: Dairy Queen Store.
7: You are listening to Radio Sonoran.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
1: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 42 ആണ്. നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഷ്യൻ ഗെയിംസിന്റെ ക്രിക്കറ്റ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം ഉണ്ടാകും, പക്ഷെ ഡിലേ ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മത്സരം നേരത്തെ തന്നെ ഉപേക്ഷിച്ചിരുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ടോസ് പോലും ഇടുന്നതിന് മുൻപായിട്ടായിരുന്നു മാച്ച്. ഇന്ന് ഇന്ത്യ അഫ്ഗാൻ മാച്ച് ഉണ്ടായിരുന്നു, ഏഷ്യൻ ഗെയിംസിലുണ്ടായിരുന്നു, പക്ഷെ അത് മഴ കാരണം ആദ്യം ഡിലേ എന്നാണ് വന്നത്. അപ്പോൾ വിചാരിച്ചു മാച്ച് ചിലപ്പോൾ തുടങ്ങുമെന്ന് വിചാരിച്ചു, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് മത്സരം ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും നമ്മളുടെ ഇന്ത്യക്ക് ഇന്ത്യ എന്തായാലും അടുത്തൊരു ലെവലിലേക്ക് എത്തുന്നു, സെമി അടുത്തൊരു സ്റ്റേജിലേക്ക്. നമ്മൾ ICC റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പം ശ്രീലങ്ക നേപ്പാൾ മാച്ചിൽ ആര് വിജയിക്കോ അവരായിരിക്കും ഇന്ത്യക്കെതിരായിട്ട് കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത് എന്നുള്ള അപ്ഡേറ്റുകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതാണ് ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അതോടൊപ്പം ഏഷ്യൻ ഗെയിംസിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മികച്ച മുന്നേറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ടൈമിലാണ് ഏറ്റവും അധികം എന്താ പറയുക ഏഷ്യൻ ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ വരിക, റിസൾട്ടുകൾ വരിക.
3: അതെ, മലയാളിക്ക് എത്ര മെഡൽ?
2: മലയാളി മീൻസ് ആൻസി സോജനാണ് നമുക്ക്. ഞാൻ ആൻസിനെ എപ്പോഴും വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് സംസാരിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആൻസി സോജൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസിൽ ആൻസിയെ കുറിച്ച് നമ്മൾ സംസാരിച്ച്. അപ്പൊ ആൻസി നമുക്കൊരു വലിയ അഭിമാനമായിട്ട് ലോങ് ജമ്പിൽ, വനിതകളുടെ ലോങ് ജമ്പിൽ തകർപ്പനായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തി, വെള്ളി മെഡൽ സ്വന്തമാക്കി.
3: ഓക്കെ, അപ്പൊ മെഡൽ പട്ടികയിൽ എങ്ങനെ എന്നുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഒരു ഉന്നത വിജയം അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
2: അതോടൊപ്പം തന്നെ വനിതകളുടെ 25 meter എയർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിൽ ഇഷ സിംഗ് വെള്ളി മെഡൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടിയിട്ടുണ്ട്. ബോക്സിംഗിൽ അതോടൊപ്പം തന്നെ ലവ്ലിന എന്ന് പറയുന്ന പ്ലെയർ മെഡൽ ഉറപ്പാക്കുന്നു. ഖുറാഷിൽ പിങ്കി എന്നുള്ള പ്ലെയർ വെങ്കല മെഡൽ സ്വന്തമാക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞുള്ള ഇന്നത്തെ ദിവസവും നമുക്ക് മെഡലുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്.
3: ഈ ഏഷ്യൻ ഗെയിംസ് അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വരുന്ന സമയത്താണ് കുറേയധികം പേരുകൾ,
2: പല പേരുകൾ നമ്മൾ ഇവരൊക്കെ എത്രയോ കാലമായിട്ട്
3: അധ്വാനിച്ചവരായിരിക്കാം, പക്ഷെ ആ പേരുകളൊക്കെ നമ്മൾ ഹൃദയത്തോട് ചേർക്കുന്നത് ഇങ്ങനെയുള്ളൊരു നേട്ടങ്ങൾ വരുന്ന സമയത്താണ് എന്നുള്ളത് അവിടെയാണ്.
2: ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്

0: കാരണം ഫേവറേറ്റ് ഹോംസിന്റെ ടീം ഇവിടെയുണ്ട്. നിങ്ങളുടെ വീടെന്നുള്ള സ്വപ്നത്തിന് ഈ മാസം തന്നെ തുടക്കമിടാം, അധികം അങ്ങോട്ട്
1: ചിന്തിച്ചുകൊണ്ട്
0: കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായിട്ട് ഫേവറേറ്റ് ഹോംസിന്റെ ടീം ഇപ്പൊ ഖത്തറിലുണ്ട്. 29th വരെ ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെ അവരെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ലൈൻറ്റ് മീറ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇങ്ങനെയാണ്: 600-14-949 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പോൾ അതോടുകൂടി തന്നെ ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിലെ ഉത്തരത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഋതു എന്ന മൂവി ആയിരുന്നു നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. നമുക്കറിയാം ആസിഫ് അലി എന്ന
0: ആസിഫ് അലിയുടെ ഫസ്റ്റ് മൂവി അല്ലേ.
1: ഫസ്റ്റ് മൂവി, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ
0: കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഇവന്റിന് അദ്ദേഹത്തിന്റെ ഒരു ആക്ട് അത് എത്ര വളരെ സെക്കൻഡുകൾക്കുള്ളിലാണ് ഇങ്ങനെ, അതും പറഞ്ഞൊന്നുമില്ല, കൈ കാണിച്ചതിപ്പോ തന്നെ അതവിടെ ആ ഒരു എന്താ പറയാ അവിടുത്തെ കളർ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്.
1: തീർച്ചയായിട്ടും. എന്തായാലും ആസിഫ് അലി ആദ്യമായി എത്തിയ ഋതു എന്ന മൂവിയാണ് ഇന്ന് ഒളിപ്പിച്ചു വെച്ചത്. ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കേട്ടോ.
0: ഓക്കെ, അങ്ങനെ വിശേഷങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പതുക്കെ ഗുഡ് ബൈ പറയാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: Marsa Abu Hamur Brangel First Anniversary Bonanza. Tomato Jordan 1 kilo 1 riyal 25 dirham. Onion Egypt 1 kilo 1 riyal 90 dirham. Banana Ecuador 1 kilo 4 riyal 75 dirham. Prawns 500 gram 9 riyal. Potato Pakistan 1 kilo 2 riyal 50 dirham. Jaguar Classic Black ADT Perfume 100 ml 27 riyal. Pakistan Beef Boneless 1 kilo 37 riyal 75 dirham. A special offer September 30 vare matram.
2: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
3: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
3: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
5: ഇന്നേ ഡിന്നർ ഡബിളാ.
4: ഡബിളോ?
5: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
4: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
6: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
7: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
8: യുആർ ലിസണിംഗ് ടു
9: മോർണിംഗ് സവാരി.
10: Only on Radio Suno 91.7.

0: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സുനോ അപ്ഡേറ്റ്സ്.
2: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസാം. പ്രത്യേക വാഹന രജിസ്ട്രേഷൻ നമ്പറുകൾക്കായി പുതിയ ലേല നടപടിയുമായി ഖത്തർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്. ഇഷ്ട നമ്പറുകൾക്കായി സൂം ആപ്പിലൂടെ താല്പര്യം അറിയിക്കാം. പ്രത്യേക നമ്പറുകൾക്കായുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിഭാഗം 1 ഒക്ടോബർ രാവിലെ 10 മണിക്ക് സൂം ആപ്പിൽ സജീവമാകും. പ്രത്യേക നമ്പറുകൾ വേണ്ടവർ എക്സ്പ്രസ് യുവർ ഇൻട്രസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ താല്പര്യം അറിയിക്കാം. താല്പര്യം അറിയിച്ചതിനു ശേഷം 72 മണിക്കൂറിനുള്ളിൽ സുരക്ഷാ നിക്ഷേപം അടയ്ക്കണം. ഒരു നമ്പറിന് ഒരാൾ മാത്രമാണ് താല്പര്യം അറിയിക്കുന്നതെങ്കിൽ അത് നിശ്ചയിച്ച വിലയ്ക്ക് നൽകും. ഒരേ നമ്പറിന് ഒന്നിലധികം പേർ താല്പര്യം അറിയിച്ചാൽ അവർക്കിടയിൽ ആഭ്യന്തര ലേലം നടത്തുകയും ഏറ്റവും ഉയർന്ന തുക വാഗ്ദാനം ചെയ്യുന്നയാൾക്ക് നമ്പർ നൽകുകയും ചെയ്യും. ആഗോളതലത്തിൽ AI ഉപയോഗത്തിന്റെ വ്യാപനത്തിൽ ഖത്തർ 10th. 2026 രണ്ടാം പാദത്തിലെ കണക്കുകൾ പ്രകാരം ഖത്തറിലെ ജനസംഖ്യയുടെ 43.5% പേർ AI ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. അറേബ്യൻ ഗൾഫ് കപ്പിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഖത്തറിന് വിജയം. തുടർച്ചയായ 2nd വിജയത്തോടെ ഖത്തർ ഗൾഫ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് മുന്നേറി. അടുത്ത മത്സരം ബുധനാഴ്ച ഖത്തറും UAE തമ്മിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മറ്റൊരു ചരിത്രം കൂടി എഴുതി വിരാട് കോഹ്ലി. ഏകദിന ക്രിക്കറ്റിൽ 15,000 runs തികയ്ക്കുന്ന ലോകത്തിലെ 2nd ബാറ്റ്സ്മാനായി കോഹ്ലി മാറി.
1: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Nesto, all that you need.
5: ഗുഡ് മോർണിംഗ്. ഇനി കാലി വനക്കം സുപ്രഭാതം. അടിപൊളിയായിട്ടുള്ള മറ്റൊരു മോർണിംഗുമായിട്ട് സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. ഹോം ഡെലിവറിയിൽ ഒത്തിരി ഒത്തിരി വിശേഷം പതിവ് പോലെ പറയാനുണ്ട്. അപ്പൊ മെസ്സേജസ് ഒക്കെ അയച്ചു തുടങ്ങിക്കോളൂ. ആൻഡ് ഓൾസോ എല്ലാവർക്കും ഒരു ഗംഭീരമായിട്ടുള്ള ദിവസം ആശംസിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടി ആവട്ടെ എന്ന ആശംസകളോടുകൂടി നമ്മളിതാ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ലൈഫിൽ ചെറിയ സന്തോഷങ്ങളും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ചെറിയ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വലിയ സന്തോഷങ്ങൾ വരുമ്പോൾ ചെറുതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ലൈഫില് എല്ലാ ചെറിയ കാര്യങ്ങളും തന്നെ നമുക്ക് വാല്യൂബിൾ ആണെന്നുള്ളത് നമ്മൾ നമ്മുടെ വരുന്ന ജനറേഷനെ മനസ്സിലാക്കി കൊടുക്കുള്ളൂ. അപ്പൊ ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഒരിക്കൽ കൂടി ടു ഓൾ മൈ ലവ്ലി ലിസണേഴ്സ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മോർണിംഗ് വിഷസ്. വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ഡേ. ഓൺ ദാറ്റ് നോട്ട്, സന്ദീപ് ആണ് കൂടെ ഉള്ളത് ഓൺ കദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ഇത് ഹോം ഡെലിവറി ഡേറ്റ് ആയിട്ട്.

0: सुनो 91.7 FM Qatar's favorite radio station.
1: Marsa Abu Hamur Brangel First Anniversary Bonanza Tomato Jordan 1 kilo 1 riyal 25 dirham Onion Egypt 1 kilo 1 riyal 90 dirham Banana Ecuador 1 kilo 4 riyal 75 dirham Prawns 500 gram 9 riyal Potato Pakistan 1 kilo 2 riyal 50 dirham Jaguar Classic Black ADG Perfume 100 ml 27 riyal Chansani Mutton 1 kilo 37 riyal 75 dirham Pakistan Beef Boneless 1 kilo 37 riyal 75 dirham A special offer September 30 varay matram
2: എന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റ വീട് കാട് കയറി
3: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ
2: ഇനി ഞാൻ പറയും കേൾക്കാം

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001 4949
0: ഹോം ഡെലിവറി

Once again, welcome back, Radio Suno 91.7 FML. ഇത് ഹോം ഡെലിവറി ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ലൈഫിലെ ചെറിയ സന്തോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് ആദ്യത്തെ ഡിസ്കഷൻ അത് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഓട്ടപ്പാസിൽ ഉണ്ട്. ആ ഓട്ടപ്പാസിൽ വലിയ വീടും ചെറിയൊരു കാറും അതേപോലെ തന്നെ നാട്ടിൽ സെറ്റിൽ ആവാനുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് ഓടുന്നതിന്റെ ഇടയ്ക്ക് ചെറിയ സന്തോഷങ്ങൾ ഒരിക്കലും മിസ്ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. അത് പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും സന്തോഷമായിട്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്ക് ഇത്രമാത്രം വിഷമാവുന്നുള്ളത്. വിഷമാവുന്നതിന്റെ മാത്രമല്ല, നാളെ ഒരു കാലത്ത് നമ്മളത് റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെയുള്ള റിഗ്രറ്റ്സ് ഒന്നും ലൈഫിൽ എടുക്കേണ്ട ഒരാവശ്യമില്ല. ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് ലൈഫിലെ ചെറിയ സന്തോഷങ്ങൾ മാക്സിമം സെലിബ്രേറ്റ് ചെയ്യുക. വൈ? ബിക്കോസ് ലൈഫ് ഇസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻ. ഓരോ ദിവസവും എന്ത് സെലിബ്രേറ്റ് ചെയ്യും എന്ന് ആലോചിച്ചാണ് എഴുന്നേക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അത് നമ്മുടെ ലൈഫിൽ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും എല്ലാവരും വിളിച്ച് ആ അവരുടെ സെലിബ്രേഷൻ്റെ ഭാഗം നമ്മളായി കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മളുടെ ആ ഒരു കോളോ ആ ഒരു മെസ്സേജോ ചെല്ലുന്നത്. തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത് ഏറ്റവും വലുത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് ലൈഫുകളിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൂടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദാമനോഹരമായിട്ടുള്ള ഒരു ട്രാക്കിലേക്കാണ് കടക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്ക് ഒന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്ത Dairy Queen store.
6: Hi, I'm Tovino Thomas.
7: Tovino Thomas.
6: Do I tell you? Namla betiya.
8: Chapter 2 jana mone.
6: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Kete kete kootu kuda.
9: Chennai beats.
10: Tamil, head of the hour.
11: இந்த ஆட்டம் போதுமா குழந்தை.

Once again, welcome back to Radio Suno 91.7 FM. The home delivery of the time, Sandeep Anand Kode. Life, ഏറ്റവും ചെറിയ സന്തോഷങ്ങൾ ആ സന്തോഷങ്ങളെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതുകൊണ്ടായിരിക്കണം പല രാജ്യങ്ങളും ഒത്തിരി സന്തോഷമുള്ള രാജ്യമാണെന്നുള്ളത് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു രാജ്യമുണ്ട്, ഏതാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം? അതാണ് എന്റെ ചോദ്യം. ഇന്നത്തെ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം ഇട്ടോളൂ 5000917 ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. വിച്ച് ഇസ് ദ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്? അങ്ങനെ വിശേഷണം നൽകിയിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, ഏതാണ് ഈ രാജ്യം? എല്ലാ രാജ്യവും ഹാപ്പിയൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും ഇവിടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന വിശേഷണം നൽകിയിരിക്കുന്ന ആ രാജ്യം. ഏതാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്ത് വാങ്ങിക്കോളൂ കേട്ടോ, 5000917. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ. ആൻസർ അയക്കുന്നതിന്റെ കൂട്ടത്തിലെ ചെറിയൊരു സ്മൈലി കൂടി അയക്കാനായിട്ട് മറക്കണ്ട. വൈ? ബിക്കോസ് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. യെറ്റ് അഗെയിൻ ദ ഒരു അടിപൊളി പാട്ട് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്.

0: നിങ്ങളുടെ മായാജാലക്കാരൻ മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഹോം ഡെലിവറി

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Once again, welcome back. Radio Suno 91.7 FM, home delivery. The time Sandeep aanu kude ullathu. Enikku thonnu ee oru chodyam almost ellarkkum uttra ariyaanulla chodyaanu. Engil polum koree varshangalayittu happiest country in the world ennullathu ee sthalathinu maatram ee oru rajyathinu maatram kittanulla kaaranam endayirikkum. Adayirunnu innu veendum ee oru chodyam ningalude ariyilekku ethikkanulla aa cheriya oru motivation ente manasil vannathu. Verunnalla chila rajyangal ennu parayunnathu namukkoru ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അയൽക്കാരുമായിട്ട് ജസ്റ്റ് നെയ്ബേഴ്സുമായിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ നമ്മൾ കുറെ സമയം എടുക്കുന്നു. വെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ആ ഒരു പേഴ്സണൽ കണക്ഷൻസിന് സോഷ്യൽ വെൽബീയിങ്ങിന് കണക്ഷൻസ് കൊടുത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു സ്ഥലത്തെ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന വിശേഷണത്തോടുകൂടി അറിയപ്പെടുന്നത്. അതിന് ഒരു ഡിബേറ്റും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നേരെ തന്നെ ചോദ്യം കേൾക്കാതെ പോയിട്ടുണ്ട്. ദാ ഒരുപാട് പേര് ഇവിടെ ആൻസർ പറയുന്നു. വലിയൊരു ലിസ്റ്റാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പേര് വായിക്കുന്നില്ല. ഒരു വലിയ ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. പറഞ്ഞേക്കുന്നത് എല്ലാവരും റൈറ്റ് ആൻസർ തന്നെയാണ്, ആരും തെറ്റിച്ചിട്ടില്ല. ഇഫ് ഐ എം നോട്ട് റോങ് പോയേക്കുന്ന, ഞാൻ കണ്ടുപോയേക്കുന്ന എല്ലാ ആൻസേഴ്സും ശരി തന്നെയാണ്. ഇനി ഒരു ചെറിയ ക്ലൂ കൂടി തരാം, ആഡ് ഓൺ ക്ലൂ ആണ്. സോ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് നമ്മുടെ ആദ്യത്തെ ക്ലൂ ആയിരുന്നു. രണ്ടാമത്തെ ക്ലൂയിലേക്ക് വരുമ്പോൾ ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് സുവോമി എന്ന പേരിലാണ് ഈ രാജ്യം അറിയപ്പെടാറുള്ളത്. അവരുടെ ആ ഒരു ട്രഡീഷണൽ നെയിമാണ് കേട്ടോ ഈ രാജ്യത്തെ. അവരുടെ ഇടയിൽ അവര് വിളിക്കുന്നത് സുവോമി എന്ന ആ ഒരു നാമത്തോടു കൂടിയാണ്. അത് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലൂ കൂടെ വേണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലൂ കൂടി തരാം. ലാൻഡ് ഓഫ് തൗസൻഡ് ലേക്സ് എന്നുള്ളൊരു ക്ലൂ കൂടി പറയുമ്പോൾ ഏത് സ്ഥലം അതുള്ള കൺഫേം ചെയ്ത് ഇനിയിപ്പോ നമ്മുടെ ലിസണേഴ്സിന് ആൻസർ അയക്കാൻ പറ്റും. 5000917 നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ആ ഒരു ഹാപ്പിനെസ് ചോദ്യത്തിൽ എല്ലാവരും തന്നെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പൊ പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ, ഞാൻ വെയിറ്റിംഗ് ആണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു ട്രാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. സന്ദീപ് ആണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50-555 or visit bima.com.qa.
5: Hi, this is Arun Vijay.
6: This is Arun Vijay.
5: You're listening to Radio Sono 91.7 FM.
6: Radio Sono 91.7 FM.
0: Chennai beats.
7: Tamil head of the R.
8: In the art of podumakkolanda.

0: listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
3: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്തർ.
5: Home delivery.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
5: September 26 to 30 Papa John's will buy one get one free for all pizzas. Small, medium, large, ella pizzagalkum ee offer labhyamana. Lowest price pizza will be free.
6: Papa John's, better ingredients, better pizza. Serving 20 years better pizza in Qatar.
7: You're listening to
8: in association with

ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ദേ എനിക്ക് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സോനോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ലാൻഡ് ഓഫ് തൗസൻഡ് ലേക്സ്, അത് മാത്രമല്ല അവരുടെ ട്രഡീഷണൽ ആയിട്ട് ആ ഒരു രാജ്യം അറിയപ്പെടുന്ന ഒരു പേരൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് ഈ സ്ഥലം എന്നറിയാൻ കുറച്ച് പേരെങ്കിലും വെയിറ്റിംഗ് ആണെങ്കിൽ, അല്ല ഉത്തരം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെന്നാണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ഫിൻലൻഡ് തന്നെയാണ് ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പൊ ആ ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട ആർക്കും. എനിക്കുണ്ടായിരുന്ന സംശയം എന്ന് വെച്ചാൽ, വൈ ഇസ് ഇറ്റ് ഹാപ്പിയസ്റ്റ് കൺട്രി, എപ്പോഴും ഫിൻലൻഡ് മാത്രം എന്താണ് ഹാപ്പിയസ്റ്റ് കൺട്രി ആയിട്ടിരിക്കുന്നത്? അങ്ങനെ റിസർച്ച് ചെയ്ത് പോയപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. എന്തായാലും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം യുണൈറ്റഡ് നേഷൻസ് ആണ് ഇങ്ങനെ ഒരു പദവി നൽകിയിരിക്കുന്നത് ഈ ഒരു രാജ്യത്തിന്. ശരിക്കും ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, സോഷ്യൽ ഫ്രീഡം ആൻഡ് ഓൾസോ ഗവൺമെന്റിന്റെ ഇവിടുത്തെ ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും ഗവൺമെന്റ് എടുക്കാറില്ല എന്നൊക്കെ ഉള്ളതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ, ബേസിക്കലി അവിടെ ഉള്ളവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഗവൺമെന്റും ആൻഡ് മ്യൂച്വൽ റെസ്പെക്ടോടുകൂടി സ്നേഹത്തോടുകൂടി കഴിയുന്നത് കൊണ്ടാണ് ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഫിൻലൻഡ് ആയി എപ്പോഴും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാണ്ട് തന്നെ ആ രാജ്യക്കാരുടെ ഒരു ഇടപഴകുന്ന രീതി ഡിഫറെന്റ് ആണ്. അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും എല്ലാ രാജ്യത്തും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു ഹൈ ട്രസ്റ്റ് അവിടെ എല്ലാവരിലും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. ആൻഡ് ഇത് കൂടാണ്ട് വർക്ക് ലൈഫ് ബാലൻസ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വർക്ക് ചെയ്യുക, കാശ് ഉണ്ടാക്കുക, ബട്ട് ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യേണ്ടത്, ആ ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതിന് പ്രയോറിറ്റി ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഡിവിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. കാര്യങ്ങളൊക്കെ കൊണ്ടും ആൻഡ് ഓൾസോ അവിടുത്തെ ആൾക്കാരുടെ മുഖത്ത് കാണുന്ന ആ ഒരു ചിരി, അതും ഏറ്റവും മനോഹരമാണ്. സോ ദാറ്റ് ഇസ് വൈ ഫിൻലൻഡ് ഇസ് സ്റ്റിൽ കോൾഡ് ദ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ ദാ നമ്മുടെ ലിസ്ണേഴ്സിന്റെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ് കടക്കുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Once again, welcome back to Radio Suno 91.7 FM. Home delivery time, Sandeep ആണ് കൂടെ ഉള്ളത്. കുറച്ചു മുമ്പ് നമ്മൾ വർക്ക് ലൈഫ് ബാലൻസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് ഫിൻലൻഡ് ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നുള്ള ആ ഒരു വിശേഷണം പറഞ്ഞു പോയപ്പോ അവരുടെ വൺ ഓഫ് ദി റീസൺ വർക്കും അതേപോലെ തന്നെ ലൈഫും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ശരിക്കും ലൈഫിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആൾക്കാർക്ക് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കണം. സെൽഫ് ടൈം കുറച്ച് ഒരു സെൽഫ് ലവ് പ്രൊമോട്ട് ചെയ്യാനുള്ള സമയം കൊടുക്കണം. ഇതിനൊക്കെയുള്ള സമയം കിട്ടിയാൽ മാത്രമേ നമ്മൾ ശരിക്കും ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ആൻഡ് ദേർ ഇസ് നോ ഷോർട്ട് കട്ട് ടു ഹാപ്പിനെസ്. നമ്മുടെ ലൈഫ് റൂട്ടീൻ, നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നു, ആ സ്ട്രക്ചർ ബേസിലായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് നമുക്ക് അളക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് ഇന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ചെറിയ സന്തോഷങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് എന്നുള്ള ഒരു കാര്യം. ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. ഐ ഹാവ് ഗോട്ട് സം ലിസ്റ്റ് ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഹിയർ. ലിസ്റ്റിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. പുറത്ത് ക്ലൈമറ്റ് ഒക്കെ ഉഷാറാണ്, പക്ഷെ എന്നാലും ചെറിയ രീതിയിലെങ്കിലും ചൂട് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഫീലിംഗ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് വിട്ടുപോകരുത്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലിൽ കാറിൽ വെച്ചിരിക്കുന്ന ആ വെള്ളം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കുടിക്കുന്നത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ പോകുന്നത് മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്കാണ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Papa's happiness frequency.
1: Thiruvananthapuram Venpalavattu favorite homes in a new launch luxury apartment project The Residence close to Trivandrum International Airport Lulu Mall and NH bypass with 40 plus world class amenities
2: kodade Trivandrum prime locationgalile 13 luxury apartment projects galde detailsumai favorite homes team ippol khatharil September 22 mudal 29 vare neril kaana Doha Radisson Blue Hotelil exclusive meetup nai call 600149449
3: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം
4: എനിക്കൊന്ന് കൂളാവണം
5: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം
6: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ
5: ഐസ്ക്രീം കേക്സ് ബ്ലിസാർഡ്സ് ത്രിൽസ് സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ ബ്ലിസാർഡ് 10 കത്തറിയാൽ ത്രിൽസ് 9 കത്തറിയാൽ ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ
6: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ
5: വേഗമാകട്ടെ വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ
7: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shri Shadi Sharma Rajesh Raman, y'all know me as Blase.
8: You're listening to
7: Radio Suno 91.7, Qatar's favorite radio station.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Once again, welcome back to Radio Suno 91.7 FM with the home delivery time. സന്ദീപാണ് കൂടെയുള്ളത്. ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രാക്ടീസസ്, കാര്യങ്ങളിലൊക്കെ തന്നെ ചെറുതായിട്ട് മാനിപ്പുലേഷൻസും കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാൽ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് വലിയ രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമുക്കൊരു പ്രാക്ടിക്കൽ അപ്രോച്ച് ലൈഫിന് കൊടുക്കണമെന്നുള്ളതാണ്. ആദ്യം തന്നെ വർക്കിന്റെ ആ ടൈമിങ്ങും കാര്യങ്ങളും ഒന്ന് ഫിക്സ് ചെയ്യുക. ഇനി എത്രയൊക്കെ തന്നെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത് തീർക്കേണ്ട വർക്കും അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, ക്വാളിറ്റി ഓഫ് വർക്ക് ഒക്കെ നമുക്കറിയാം. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. ഫിക്സ്ഡ് അവേഴ്സ് മാത്രം വർക്ക് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അത് തന്നെയാണ് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ബാച്ചിലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് പേഴ്സണലി അറിയായിരിക്കും. പക്ഷെ ഫാമിലി ആയിട്ടുള്ളവര് മാക്സിമം ഇതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം മാക്സിമം സ്കെഡ്യൂൾ ചെയ്ത് തന്നെ വെക്കുക. അതൊരു 15-20 മിനിറ്റ്സ് കോൾ ആയിരിക്കും. ഇപ്പൊ ഫാമിലി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ബാച്ചിലേഴ്സിനും ഫാമിലി ഉള്ളവർക്കും നാട്ടിലെ ഫാമിലി ഉള്ളവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഒരു 15-20 മിനിറ്റ്സ് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, സക്സസ്ഫുള്ളി ഒത്തിരി പേര് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ ഖത്തറിലൊക്കെ ഒരുപാട് പേര് ഞാൻ ഫാമിലി ടൈമാണ് കോള് എന്ന് പറഞ്ഞിട്ട് പോവാറുണ്ട്. 10-20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ആയിരിക്കും അവരുടെ കോൾ എന്നുള്ളത്. അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കളിയും ചിരിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് ഭാഗമാകാൻ പറ്റുന്ന ടൈമാക്കി മാറ്റണം. സോ അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് വീക്കെൻഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇനി കമ്പനിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രഷർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും വർക്ക് വീക്കെൻഡിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് അത് നോർമൽ ഡേയ്സിൽ, നമ്മുടെ വീക്ക് ഡേയ്സിലൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം വീക്കെൻഡ് എന്ന് പറയുന്നത് ഫാമിലിക്ക്, ഫ്രണ്ട്സിന്, നമ്മളുടെ പേഴ്സണൽ ടൈം, എക്സസൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട്, ഇതൊക്കെ തന്നെ മെന്റൽ ഹെൽത്തിനെയും എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് വിട്ടുപോകണ്ട. ലിസ്റ്റ് തീർന്നിട്ടില്ല, ബാക്കി ലിസ്റ്റുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM Qatar's favorite radio station.
1: എന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പാ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പാ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
4: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
5: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
4: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
6: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
4: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
7: Hi, this is Karthi.
8: You're listening to
7: Radio Suno 91.7 FM. Kettu kettu.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: பகுதி விலைக்கு ஷாப் செய்யன் ரெடியானோ லுனுவில் ஹாஃப் பே பேக் ஆரம்பிச்சிருக்குது. லுனுவில் ஹாஃப் பே பேக் ஆரம்பிச்சிருக்குது. Ready-made garments, sarees, churidar, footwear, ladies' bags, baby accessories in the wheel. இனி നിങ്ങൾക്ക് ഇഷ്ടമുള്ളதெல்லாம் வாங்காம். 200 ரியாலினുള്ള ஷாப்பிங் നടത്തുമ്പോൾ കൃത്യം 100 ரியால் ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.
2: എന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
3: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
3: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
1: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
4: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: ഹോം ഡെലിവറി.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഗദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈമാണ്. നമുക്ക് പേഴ്സണലി അറിയാന്നുള്ള ഒരുപാട് പേരുണ്ട്. ലഞ്ച് ടൈം ആകുമ്പോൾ വീട്ടിലേക്ക് ഓടാൻ നിൽക്കുന്ന ഒത്തിരി പേര് വീട്ടിൽ പോയി അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ്. അത് ചിലപ്പോൾ വൈഫും കുട്ടികളും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഇതൊക്കെ നമുക്ക് എത്ര തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. വീട്ടിലേക്ക് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോയി ഇന്ന് എന്തായിരിക്കും ഫുഡ് എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. ഇതും നമ്മൾ വർക്ക് ലൈഫ് ബാലൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സമയം നമുക്ക് വീട്ടുകാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട്, ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് ദറ്റ് യു കെൻ ഡു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലഞ്ച് ടൈം, ഒരു മണിക്കൂറുണ്ട്, അരമണിക്കൂർ കഴിച്ചിട്ട് അരമണിക്കൂർ പണി തീർത്ത് നേരത്തെ ഇറങ്ങാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് വീട്ടുകാരുടെ കൂടെ, ഫാമിലിയുടെ കൂടെ പോയി ആ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല, എങ്കിലും പോസിബിളി ഫാമിലിയുടെ കൂടെ അങ്ങനെ ഡിന്നർ ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും അതല്ല ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഒരു കാരണം വെച്ചാലും നമ്മൾ വിട്ടുകൊടുക്കരുത്, ബിക്കോസ് ബീങ് കണക്റ്റഡ് ഇസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു ചോദ്യം, നമ്മളായിട്ട് ബീങ് someone who handles a lot of things, തീർച്ചയായിട്ടും നമ്മൾ ആ ചോദ്യം നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്ത് ചോദിക്കാനായിട്ടുള്ള ഒരു ഇട വരുത്താനായിട്ട് കൊടുക്കരുത്. കാരണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്നല്ല, ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്, എങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണം. ഇനി ഓവർ കമ്മിറ്റ്മെന്റ് സോഷ്യലി കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ മാക്സിമം അത് എഫക്റ്റ് ചെയ്യും. വേറൊന്നുമല്ല, നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് യെസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്, ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വർക്കിൻ്റെ ഇടയിലാണെങ്കിലും അല്ല നമ്മുടെ ഈ പറഞ്ഞ പോലെ ലഞ്ച് ടൈമിലൊക്കെ ആണെങ്കിലും അവരുടെ കൂടെ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നത് ഓവർ കമ്മിറ്റ്മെൻറ്റും ചില രീതിയിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഒരു പക്ഷേ ഫാമിലി ലൈഫിലും നമുക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്, എങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങനെ എടുത്തൊന്നുകൂടെ പറയുമ്പോൾ അവിടെ അങ്ങനെ ചെയ്താൽ ശരിയാവും അല്ലേ എന്നുള്ള തോട്ട് പ്രോസസ്സും മനസ്സിൽ വരാം. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു ഡൗട്ടും വേണ്ട, ആ തോട്ട് പ്രോസസ്സ് അങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ആവശ്യമുള്ള ചേഞ്ചസ് ലൈഫിലേക്ക് കൊണ്ടുവരിക. യു കെൻ ബി എ ബെറ്റർ പേഴ്സൺ, ഒരു ഡൗട്ടും ഇല്ല. അങ്ങനെ ഓരോ ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഗദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്ക് ഒന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രൊമോഷൻ,
4: ഐസ്ക്രീം കേക്ക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ. ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
2: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല, ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ.
6: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
5: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
7: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
0: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സിനോ 91.7.

ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും അതേപോലെ വർക്ക് ലൈഫ് ബാലൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാറ്റം, വളരെ ചെറിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളായിരിക്കും ലൈഫിൽ വരാൻ പോകുന്നത്. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ തന്നെ എല്ലാവരുടെ ലൈഫിലും കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ. ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ മാത്രം മതി. ജീവിതത്തെ പ്ലാനിങ് നമ്മൾ ചിലപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കാം, അതൊക്കെ വന്നിട്ട് കൊളോ ആക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ പ്ലാനിങ്. പക്ഷേ നമ്മുടെ ആ ഒരു പ്ലാൻ, ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുമല്ലോ, ആ ബേസിക് ഐഡിയയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഒരു സ്കെലിറ്റൻ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാം. ആൻഡ് ഓൾസോ നമുക്ക് ഹാപ്പിനെസ്സും സെലിബ്രേഷനും ഒക്കെ തന്നെ ചിലപ്പോൾ അധികമായിട്ട് നമ്മുടെ ലൈഫിൽ വരാം. ഇതൊക്കെ നമ്മുടെ ലൈഫിലെ അച്ചീവ്മെന്റ്സ് ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അത് തന്നെയാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം. ഇത് മാത്രമല്ല, മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ആ ഒരു ചെറിയ സ്മൈൽ കൊണ്ടുവരാനായിട്ട് കൂടി നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ടോട്ടലി അമേസിംഗ്. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ട് ഒന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന പ്രതീക്ഷയിൽ, എല്ലാവരും കഴിക്കാനുള്ള ടൈം ആവുന്നേ ഉള്ളൂവെങ്കിൽ പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ചു ഷാറായിട്ട് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. നാളെ പാക്കലാം. അൻടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം ഹോം ഡെലിവറി ടുഡേ. ബീൻ ലിസ്ണിംഗ് ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി

0: Hi, this is Manjima.
1: Hi, this is Manjima.
0: You're listening to 91.7 Qatar's favorite radio station, Radio Suno.
1: Radio Suno.
0: K2K2 Kootukuda.
1: Kootukuda.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്ക് ഒന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
6: Matinee Classics.
7: Matinee Classics.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
2: എനിക്കൊന്ന് കൂളാവണം.
3: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
4: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
3: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
4: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
3: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
5: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ്, ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: Matinee Classics.

0: Hello everyone, this is Naresh Iyer.
1: You are listening to
0: Radio Suno 91.7. Kettu kettu kootu kooda.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ആക്ഷൻ ദിനേശ അതിമോഹമാണ്. അതിമോഹം
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
8: മാറ്റിനി ക്ലാസിക്സ്.

0: to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, The Golden Edition.
4: Even partner, Cube Entertainments.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
4: October 2 UNCC Almayasa തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് Cube Events സോഷ്യൽ മീഡിയ പേജ്.
3: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 എഫ്എമ്മിൽ അങ്ങനെ മാറ്റിനി മാഷപ്പിന്റെ ടൈം ആയിരിക്കുകയാണ്. അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
1: ഇന്ന് സോറി ഞാൻ പറയാൻ വന്നത് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, ആളുടെ പേരൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വന്ന,
0: എന്നിട്ട്
1: ആ പേര് പറയാൻ വേണ്ടി വന്നു. അപ്പൊ ഞാനൊന്ന് സ്റ്റക്കായി, അതാണ് സംഭവിച്ചത്.
0: അതെ, എന്തായാലും അങ്ങ് പറഞ്ഞേക്ക്. ഇനിയിപ്പോ കൂടുതൽ അതിനകത്ത് ഡെക്കറേഷൻ വേണോ?
1: ഓവറാക്കി ചളമാക്കാൻ നോക്കിയത് അതിന്റെ ആവശ്യമില്ലായിരുന്നു.
0: ഒരു കയ്യമത്തം കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ചില ആൾക്കാരുടെ ബർത്ത്ഡേ ദിവസം ആകുമ്പോഴത്തേക്കും അവരുടെ ചില സിനിമകൾ, അവരുടെ ചില കഥാപാത്രങ്ങൾ, ഒപ്പം തന്നെ അവരുടെ ആ ഒരു സെലിബ്രേഷനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ ഒരു ഹിന്ദി നടനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: മറ്റാരുമല്ല, രൺബീർ കപൂറിന്റെ ബർത്ത്ഡേ ആണെന്ന്.
0: അതെ, അപ്പോ രൺബീർ കപൂറിന്റെ ആ ഒരു ബർത്ത്ഡേ എനിക്ക് തോന്നുന്നു ഇനി വരാനായിട്ട് പോകുന്ന വലിയ രണ്ട് മൂവീസ് അല്ലേ, രണ്ടും ഒന്നിനൊന്ന് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയുള്ള സിനിമകളാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഫിലിമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ടോട്ടലി അതിലെ ഏറ്റവും വലിയ സിനിമകളായി മാറാം.
1: തീർച്ചയായിട്ടും. ഒന്ന് നിതിൻ തിവാരി സംവിധാനം ചെയ്യുന്ന മൂവിയാണ്, മറ്റൊന്ന് സഞ്ജയ് ലീല ബൻസാലി. എനിക്ക് രൺബീർ സ്റ്റാർട്ട് ചെയ്തും സഞ്ജയ് ലീല ബൻസാലി അല്ലേ, സാവരിയ
0: അല്ലേ, സാവരിയിലാണ് തുടങ്ങിയത്.
1: സ്റ്റാർട്ട്
0: നമ്മുടെ സോനം കപൂറും രൺബീർ കപൂറും, ആൻഡ് അതിലെ നല്ലൊരു പാട്ടും ഉണ്ട്,
1: സാവരിയ സാവരിയ എന്നുള്ള പാട്ട്.
0: അതല്ല,
1: ഞാൻ നടിയെ തന്നെയാണെന്ന് എനിക്ക് പെട്ടെന്ന് സംശയം അല്ലേ,
0: ആണ് പെട്ടെന്ന് എന്നെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നോക്കണ പോലെ നോക്കി.
1: എനിക്ക് ചില സിനിമകൾ അങ്ങനെയാണ്,
0: ഒരു നിമിഷം ഞാൻ
1: നടിയും നടനൊക്കെ എനിക്ക് പെട്ടെന്ന് തെറ്റിപ്പോകും.
0: സാവരിയിൽ അവർ രണ്ടുപേരാണെന്നാണ് എന്റെ ഒരു വിശ്വാസം അല്ലേ. അത് പെട്ടെന്ന് നോക്ക്,
1: അത് പെട്ടെന്ന് ഞാൻ നോക്കട്ടെ.
0: ഓക്കെ,
1: എനിക്ക് കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറപ്പില്ല.
0: അതാണ്, എന്തായാലും അതില് മാഷാ അല്ലാ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്
1: കേട്ടോ.
0: എന്തായാലും ഇതുപോലെ കുറേ സിനിമകൾ ഉണ്ട്. എന്തായാലും ഇനി വരാനായിട്ട് പോകുന്ന രണ്ട് സിനിമകളിൽ ഒരെണ്ണം ഭയങ്കരമായിട്ട്, മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ആലിയ ഭട്ടും അതുപോലെ വിക്കി കൗശാലും കൂടി ചേരുന്ന രൺബീറിന്റെ ഒരു ചിത്രമാണ്. അത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അവരെല്ലാവരും ഒരുമിച്ച് വന്നിങ്ങനെ എന്താ പറയാ, പ്രൊമോഷൻസ് അല്ലെങ്കിൽ പ്രീ പ്രൊമോഷൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ.
1: അതെ, അപ്പൊ രൺബീറിന്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. അതോടൊപ്പം സാവരിയ സോനം കപൂർ തന്നെയാണ്. ആ പാട്ടും ആ ബ്ലൂ കളറും അതാണ് എന്റെ മനസ്സിൽ മുഴുവൻ നിൽക്കുന്നത്. സാവരിയിലെ പാട്ട് തന്നെ കേട്ട് തുടങ്ങിയാൽ
0: ഉറപ്പായിട്ടും. അപ്പം നിസയുടെ ഫേവറേറ്റ് മൂവി ഏതാണെന്ന് പറയണം കേട്ടോ.
1: അത് ഞാൻ പറയും ഈ പാട്ടുകൾക്ക് ശേഷം.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
5: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
6: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
7: This is only on
1: Radio Suno 91.7 FM.
7: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
8: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: 93.7 FM.
1: Qatar's favorite radio station.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്കൊന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
7: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്, ദി റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
8: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 600-1-4949.
9: Hi guys, this is Nikki Galrani here.
10: You're listening to
9: Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: രൺബീർ കപൂർ സിനിമകളിലൂടെ നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതുതായിട്ട് വരാൻ പോകുന്ന രണ്ട് സിനിമകളെ കുറിച്ചിട്ട് പറഞ്ഞു, ഒപ്പം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്നും നമ്മൾ പറഞ്ഞു. സാവരി ആദ്യത്തെ ചിത്രത്തെ കുറിച്ചും പറഞ്ഞു. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് രൺബീർ കപൂർ.
4: അതെ,
3: അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിസയുടെ ഒരു
4: എന്റെ ഫേവറേറ്റ് ഏജവാനി ഏദിവാനി ബർഫി.
3: അയ്യോ, ഞാൻ ബർഫി പറയാൻ പറ്റൂല.
4: അല്ല, ബർഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. കാരണം നമ്മളൊരിക്കലും രൺബീർ എന്നുള്ളൊരു താരം അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത് പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതിനകത്ത് പ്രിയങ്ക ചോപ്ര അടിപൊളിയായിട്ട് ചെയ്തു,
3: വേറെ ലെവലാണ്. കാരണം ആ ഒരു ക്യാരക്ടറൊക്കെ അതേപോലെ ചെയ്തു വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇക്കാലത്തെയും ഹിന്ദി സിനിമകൾ എടുത്തു നോക്കുമ്പോൾ അടയാളപ്പെടുത്തുന്ന ചില സിനിമകളിലെ ഹിന്ദി സിനിമകളിലെ ഒന്ന് തന്നെയാണ്.
4: ബർഫിയും ഇഷ്ടമാണ്, ഏജവാനി ഏദിവാനി ഇഷ്ടമാണ്. അപ്പൊ ഇനിയും ലിസ്റ്റിങ്ങിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകൾ, കുറെ സിനിമകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സഞ്ജു ഈ പറഞ്ഞ പോലെ
3: റോക്ക് സ്റ്റാർ നല്ല
4: റോക്ക് സ്റ്റാറിലെ പാട്ടുകൾ ഒന്നും പറയാനായിട്ടില്ല. റോക്ക് സ്റ്റാർ എ ആർ റഹ്മാന്റെ വേറൊരു സംഭവമാണ്, അത് അതിനെ വിശേഷിപ്പിക്കാൻ പ്രത്യേകിച്ച് വാക്കുകളില്ല. അതുപോലെ സഞ്ജുവും ഈ പറഞ്ഞ പോലെ തന്നെ രൺബീർ കുറെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്
3: ഉറപ്പായിട്ടും. എനിക്ക് അതുപോലെ ഉണ്ടല്ലോ തമാശ സിനിമയിലെ
4: തമാശ മൂവി,
3: അത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു
4: സംഭവമായിരുന്നു. അതെ,
3: എനിക്ക് എനിക്കൊരു പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഓവർ ഇൻ വൺ പേഴ്സൺ എന്ന് പറയുന്നത് കൊണ്ടുവരാൻ പറ്റുക പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കണ്ടൊരു സിനിമയായിരുന്നു ഈ പറഞ്ഞ തമാശ
4: തമാശ എന്നുള്ള മൂവി.
3: പിന്നെ ഞാൻ മനസ്സിലേക്ക് എനിക്ക് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ മൈൻഡിൽ വരുന്നത് അല്ലേ.
4: അതെ അതെ, ഈ പറഞ്ഞ ഏജവാനി ഏദിവാനിക്കകത്ത് രൺബീറിന്റെ ക്യാരക്ടറിന്റെ പേര് ഓർമ്മയാണ്, രസമായിട്ട് വിളിക്കുന്ന പേര്.
3: ആ പേര് ആർക്കാ അറിയാത്ത,
4: എനിക്ക് ചോദിക്കാൻ ഒരു കൗതുകത്തിന്റെ ചോദ്യം ചോദിക്കാൻ എനിക്ക് മാരിനി മാഷ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല.
3: അത് ഇവര് പറയട്ടെ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും എന്റെ വായിൽ ആ പേര് വന്നു. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു പേര് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോ 5000917 ലേക്ക്. ഇപ്പൊ എന്തായാലും നമുക്ക് റോക്ക് സ്റ്റാറിലെ പാട്ട് തിരിച്ചു വരാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
4: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
0: Chennai Beats.
5: Tamil, head of the hour.
6: In the art of Podumakulanda.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: അങ്ങനെ രൺബീർ കപൂർ സിനിമകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ ഉണ്ടെന്ന് അറിയാം. കൂടുതൽ ആൾക്കാരും ഈ പറഞ്ഞ പോലെ ബർഫിയും അല്ലെങ്കിൽ ഹേ ജിവാനി ദിവാനി ഒക്കെ തന്നെയാണ് പറഞ്ഞതെന്ന് അറിയാം. എന്തായാലും ഈ പറഞ്ഞ ഈ ഒരു സിനിമയില് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേരായിരുന്നു കുറച്ചു മുമ്പ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
1: അതെല്ലാവർക്കും അറിയുന്ന പേരാണ്, കൂടുതലൊന്നും ആലോചിച്ചൊന്നും പോകേണ്ട ആവശ്യമൊന്നും ഇല്ല.
0: അതെ, ബണ്ണി.
1: ബണ്ണി
0: ബണ്ണി എന്നുള്ളത് ആ ഒരു
1: ദീപിക വിളിക്കുന്നത് ഭയങ്കര രസമാണ് ആ സിനിമയ്ക്ക്.
0: അതെ അതെ അതെ, ഭയങ്കര ഭംഗിയായിട്ടാണ് വിളിക്കണത്. പിന്നെ ഭയങ്കര സ്ട്രൈക്ക് ആവും നമ്മുടെ മൈൻഡിൽ ആ ഒരു പേര്.
1: അതെ,
0: നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രൈക്ക് ആവുന്ന ഒരു ഇതാണ്. എന്തായാലും ഈയിടെയായിട്ട് ഈ ഹേ ജിവാനി യേ ദിവാനിയിലെ കുറേ സീനുകള് വീണ്ടും റിപ്പീറ്റ് റീലുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇരുന്ന് കണ്ടുപോകുന്നു.
1: ആ സിനിമ ഭയങ്കര റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള ഒരു സിനിമയാണ്. എപ്പോൾ വേണമെങ്കിലും കാണാം, എന്താ പറയാ, സന്തോഷമായിട്ട് കണ്ടിട്ട് സന്തോഷമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു അടിപൊളി മൂവിയാണ് ദിവാനി.
0: ആൻഡ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അനിമൽ മൂവിയും ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ചിലർക്കൊക്കെ ഈ പറഞ്ഞ പോലെ അതിലെ എക്സ്ട്രീം വയലൻസ് കാണാൻ പറ്റിയില്ല, കണ്ടില്ല തോന്നില്ല,
1: കാര്യമായി കണ്ടിട്ടില്ല
0: ആ എനിക്ക് തോന്നി. എന്തായാലും ഇങ്ങനെ ഓരോ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ഇനി അടുത്തതായിട്ട് ഇതുപോലെ തന്നെ മറ്റൊരു വേർഷൻ കാണാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. വിക്കി കൗശൽ ആൻഡ് രൺബീർ കപൂർ ഇവരുടെ ഒരു കോമ്പിനേഷൻ കാണാൻ ഞാൻ ഉറപ്പായിട്ടും, കാരണം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഒരു കോമ്പിനേഷനിൽ ഇതുവരെയും രൺബീർ കപൂർ എത്തിയിട്ടില്ല. ഇല്ല ഫസ്റ്റ് ടൈം ആണ്, അത് കുറച്ച് എക്സൈറ്റിംഗ്.
1: വെയിറ്റ് ചെയ്യാം. എന്തായാലും അടുത്ത മണിക്കൂറിൽ നമുക്ക് ഇന്നത്തെ ദിവസം പത്രദിനാണ്.
0: അതെ,
1: അപ്പൊ പത്രം പ്ലസ് സിനിമ ഉള്ള സിനിമകളുണ്ടോ?
0: ഓ ഓക്കെ,
1: ഏതെങ്കിലും സിനിമകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ?
0: എനിക്ക് സിനിമയിലെ പത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ മൈൻഡിലേക്ക് പെട്ടെന്നൊന്നൊരു കാര്യമുണ്ട്, ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.
1: ഓക്കെ, അതിലേക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: വചനങ്ങളിലൂടെ.
1: രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hi, this is Suhasini.
3: You're listening to
2: Radio Suno 91.7. Kettu kettu kootukodam.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെ മാറ്റിനി മാഷപ്പിൽ ഉള്ളത്. ഈ ഒരു സമയത്ത് കുറച്ച് തണുത്ത വിശേഷങ്ങൾ
1: അല്ല ഞാൻ പറയാൻ വരുവായിരുന്നു അങ്ങോട്ട്. ഈ വീക്കെൻഡിൽ നമുക്കൊന്ന് ആ വഴിക്ക് പോകണോ? ഇതിൽ ഞാൻ കഴിക്കാത്ത കുറെ സാധനങ്ങളുടെ പേര് കണ്ട്.
0: അതെ,
1: അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അഷ്ടമിയെ കൊണ്ട് പറഞ്ഞ് എങ്ങനെയാലും ആ വഴിക്ക് വണ്ടി എടുപ്പിക്കണം.
0: എനിക്ക് മനസ്സിലായി സംഭവം എന്താ വെച്ചാൽ ഈ ബ്ലിസാർഡ്സ്, സ്ട്രിൽസ്, സൺഡേസ് പിന്നെയും നമ്മൾ
1: കഴിച്ചിട്ടുണ്ട്.
0: അതെ, അപ്പോ മാത്രമല്ല അവിടുത്തെ ഐസ്ക്രീം കേക്ക് ഇതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആണ്. ഇവിടുത്തെ ഐസ്ക്രീം കേക്ക് ഞാൻ നന്നായി കഴിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പാർട്ട് ടൈം പോലെ പോയിക്കൊണ്ടിരുന്നപ്പോ അവിടുത്തെ ബർത്ത്ഡേ പാർട്ടീസിന്
1: എപ്പോഴും
0: ഇവിടുന്ന് ഈ കേക്സ് വരും, ഐസ്ക്രീം കേക്സ് ആണ്. ഈ ഐസ്ക്രീം കേക്ക് ചില സമയത്തുണ്ടല്ലോ നമ്മൾ പുറത്തെടുത്ത് വെക്കാൻ മറക്കും.
1: അപ്പൊ
0: അപ്പോ എന്തൊരു കട്ടിയാന്ന് അറിയോ? അതെ, എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പൊ ഒരു നാക്കിന് വേണം അത്
1: കട്ടിയാ.
0: ആ കട്ടിയുള്ള നാക്ക് എനിക്ക് മാത്രമേ
1: ഉള്ളൂ.
0: നമ്മള് മറ്റേ ഷെഫാകും. അപ്പൊ ഭയങ്കര ഓവറാക്കി ചളവാക്കും. അപ്പൊ മറ്റേ ചൂടുവെള്ളത്തിലൊക്കെ നൈഫ് മുക്കിയെടുത്ത് എന്നിട്ട് വേണം അത് കട്ട്
1: ചെയ്തെടുക്കാം.
0: പക്ഷെ അല്ലാതെ ഈ പറഞ്ഞ പോലെ അത്ര ആവശ്യമൊന്നും ഇല്ല. നോർമലി കൊണ്ടുവന്ന് പുറത്ത് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്രയും കട്ടിയില്ലാത്ത ഐസ്ക്രീം ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. എന്തായാലും ഭയങ്കര ടേസ്റ്റാണല്ലേ.
1: അപ്പൊ ഈ ടേസ്റ്റിനൊക്കെ നിങ്ങൾ എവിടെയാ പോകേണ്ടത്?
0: ഡയറി ക്യൂവിലേക്ക് എത്തുക. കാരണം ഡയറി ക്യൂവിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞു മക്കളുടെയൊക്കെ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ വെക്കുന്ന സമയത്താണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതിലൊന്നായിരിക്കും ഈ പറഞ്ഞ ഐസ്ക്രീം കേക്കൊക്കെ. സാധാരണ കേക്കൊക്കെ നമ്മൾ സ്ഥിരമായി വാങ്ങുന്നതായിരിക്കും, പക്ഷെ ഐസ്ക്രീം കേക്ക് വളരെ ചുരുക്കമാണ് ബർത്ത്ഡേസിന് വാങ്ങുന്നത്. ട്രൈ ഇറ്റ് ഫ്രം ഡയറി ക്യൂ ആൻഡ് യു വിൽ ലവ് ഇറ്റ്.
1: തീർച്ചയായിട്ടും ഇപ്പൊ അവിടെ ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ കൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പൊ ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ ഓൺ സെലക്ടഡ് ഐറ്റംസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് സ്പെഷ്യലി ഓർത്തോളൂ കേട്ടോ.
0: അതെ അതെ, ഏകദേശം 30-ാം തീയതി വരെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് ചെല്ലാനായിട്ട് മറക്കരുത്. ഈ പറഞ്ഞ വലിയൊരു കേക്കിനൊക്കെ 60 റിയാലേ ഉള്ളൂ. അതുപോലെ ബാക്കി എല്ലാ സംഭവങ്ങളും ഈ ബ്ലിസാർഡ്സ് 10 ഖത്തർ റിയാലിന്, സ്ട്രിൽസ് 9 ഖത്തർ റിയാലിന്, സൺഡേസ് ജസ്റ്റ് ഫോർ 5 ഖത്തർ റിയാൽ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കുട്ടി പ്രൊമോഷൻ ആണ് നടക്കുന്നത്. സോ ആ ഒരു പ്രൊമോഷനിലേക്ക് എത്താനായിട്ടും അതൊക്കെ ട്രൈ ചെയ്യാനും മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു പത്രത്തിന്റെ കേസ് അല്ലായിരുന്നോ?
1: അതായത് ഇത് വാർത്താ ദിനമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു ഈ വാർത്തയും സിനിമകളും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ രണ്ട് സിനിമകളിലെ രണ്ട് സീനുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓഡിയോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
0: അപ്പൊ അതെന്തായാലും ഞങ്ങൾ നെക്സ്റ്റ് വന്ന് ചോദിക്കുന്നതായിരിക്കും. പക്ഷെ അതിന്റെ തൊട്ട് മുൻപായിട്ട് ഒരു പത്രം കാണിക്കുന്നുണ്ട് ഒരു സീനില്. അതായത് നമ്മുടെ ഹാപ്പി ന്യൂ ഇയറിലാണെന്നാണ് എന്റെ വിശ്വാസം. ഫറാഖ് ഖാൻ ഡിറക്ട് ചെയ്ത മൂവിയാണ് അത്. ഒന്നെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ ഓം ശാന്തി ഓം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഹാപ്പി ന്യൂ ഇയർ ആണെന്നാണ് എന്റെ ലൈക്ക് 90% ഉറപ്പ്. അത് ലാസ്റ്റ് ഒരു ടൈറ്റിൽ കാർഡ് പോലെ ഇവരെല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു സീൻ ഉണ്ട്, ഒരു പാട്ട് പോലെ. അപ്പൊ ആ ഒരു ലാസ്റ്റ് എൻ കാർഡിനകത്ത് ഇൻ ബിറ്റ്വീൻ ഒരു ആൾ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ ആ പത്ര കട്ടിങ്ങിന്റെ ഇതിനകത്ത് സൂം ചെയ്ത് നോക്കുമ്പോ പത്രത്തിൽ കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കോമഡി ആയിട്ടാണ്. അതായത് ഞാൻ ഈ പറയുന്ന മലയാളത്തിൽ പറയണ ഞാൻ ഈ പറയുന്ന വാർത്ത എന്തിനാ എഴുതുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത് ആരെങ്കിലും വായിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും എനിക്ക് അറിയില്ല. പക്ഷെ ഇത് എഴുതണമെന്ന് എന്നോട് മാഡം പറഞ്ഞത് കാരണം ഞാൻ എഴുതി വെക്കുന്നു. ഇനി എന്താണ് അടുത്ത ലൈനിൽ എഴുതേണ്ടത് അതും എനിക്ക് അറിയില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയേക്കുന്നു കേട്ടോ. എന്നിട്ട് കുറെ ഇതൊക്കെ ആരാ വായിച്ചു നോക്കാൻ പോകുന്നത് അതും എനിക്ക് അറിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഫുള്ള് കറക്റ്റ് ന്യൂസ് കൊടുത്തേക്കുന്ന പോലെ
1: എഴുതിയിരിക്കുന്ന ഒരു സംഭവം.
0: പക്ഷെ ആ ന്യൂസ് പേപ്പർ ആരെങ്കിലും ഓർത്തോ അത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കും,
1: ആൾക്കാർ നോക്കും എന്നുള്ളതല്ലേ.
0: അതെ അതെ അതെ, ഇതൊരു പോസ്റ്റ് ആയിട്ട് എനിക്ക് വന്നപ്പോഴാണ് ഞാനും ഇരുന്ന് വായിച്ചു നോക്കിയത്. പക്ഷെ ഇത് ഞാൻ ഇപ്പൊ കുറെ തപ്പിയിട്ട് എനിക്ക് കിട്ടുന്നില്ല.
1: അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞു
0: ഒന്ന് നോക്കി നോക്കൂട്ടോ. എനിക്ക് തോന്നുന്നു ഹാപ്പി ന്യൂ ഇയർ ആണെന്നാണ്. നിങ്ങളൊന്ന് പോയി തപ്പി പിടിച്ചാൽ ചിലപ്പോൾ കിട്ടും.
1: അതെ.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: Marsa Abu Hamur Brangel First Anniversary Bonanza. Tomato Jordan 1 kilo 1 rial 25 dirham. Onion Egypt 1 kilo 1 rial 90 dirham. Banana Ecuador 1 kilo 4 rial 75 dirham. Prawns 500 gram 9 rial. Potato Pakistan 1 kilo 2 rial 50 dirham. Jaguar Classic Black ADT Perfume 100 ml 27 rial. Pakistan Beef Boneless 1 kilo 37 rial 75 dirham. A special offer September 30 vare matram.
0: This is Matine Marsha.
1: Radio Suno 91.7 FM.
0: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വെൽക്കം ബാക്ക് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM. ഇനി കുറച്ചു നേരം ന്യൂസും സിനിമയും, അല്ലെങ്കിൽ പത്രവും സിനിമയും, വാർത്തയും സിനിമയും, ഇതൊക്കെയാണ് ചർച്ച.
1: തീർച്ചയായിട്ടും ഇന്ന് വാർത്താ ദിനമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച അങ്ങനെയുള്ള സിനിമകൾ ഏതൊക്കെയാണ്. റൺ ബേബി റൺ ആണ് ആദ്യം മനസ്സിലേക്ക് വന്നൊരു സിനിമ എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ കേൾപ്പിക്കാൻ പോകുന്നത് വേറൊരു സിനിമയിലെ ഒരു ഓഡിയോ ആണ്.
0: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഇത് ഏത് സിനിമയാണെന്നൊന്ന് ആലോചിച്ച് നോക്കും, എനിക്ക് പെട്ടെന്ന് കിട്ടും.
1: അധികമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല,
0: എളുപ്പം കിട്ടും. ആ ശബ്ദം കേൾക്കുമ്പോ തന്നെ കിട്ടും. അപ്പൊ എന്തായാലും ഒന്ന് കേട്ടു നോക്കും.
2: എങ്ങനെ ന്യൂസുകൾ വായിക്കാൻ പോണെന്ന് വല്ല പിടിയുണ്ട?
3: അതെ, കവനിയിരിക്കുന്ന ഒരു സ്റ്റുഡിയോയിലല്ല, ഒരു സ്വീകരണ മുറിയിലാണ്. മുന്നിലുള്ളത് ക്യാമറയല്ല. കവനിക്ക് ഇരുന്ന് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ക്യാമറയുടെ സ്ഥാനത്തിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ക്യാമറയുടെ ലെൻസിലേക്കല്ല, നേരെയിരിക്കുന്ന ആളിന്റെ കണ്ണുകളിലേക്കാണ് കവനി നോക്കേണ്ടത്.
0: അപ്പൊ എന്തായാലും ദിലീപേട്ടൻ ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു ന്യൂസ് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏത് സിനിമയിലെയാണ്. കിട്ടിയെങ്കിൽ മെസ്സേജ് അയക്കാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
2: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
2: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
3: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
1: പകുതി വിലയ്ക്ക് ഷോപ്പ് ചെയ്യാൻ റെഡിയാണോ? ലുലുവിൽ ഹാഫ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നു. റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, സാരീസ്, ചുരിദാർ, ഫുട്വെയർ, ലേഡീസ് ബാഗുകൾ, ബേബി ആക്സസറീസ് എന്നിവയിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. 200 റിയാലിനുള്ള ഷോപ്പിംഗ് നടത്തുമ്പോൾ കൃത്യം 100 റിയാൽ ഫ്രീ ഷോപ്പിംഗ് വൗച്ചർ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കാം. നേടുന്ന വൗച്ചറുകൾ ഇതേ കാറ്റഗറികളിൽ നിന്നുള്ള ഷോപ്പിംഗിന് തന്നെ വീണ്ടും റിഡീം ചെയ്യാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: Tamil Fresh.
4: Hot tempo, Tamil Paadal.
5: Tamil Fresh Song of the Hour.
6: Fresh, fresh, fresh.

0: വെൽക്കം ബാക്ക്. വാർത്തയും അല്ലെങ്കിൽ പത്രവും ഒക്കെ ഭയങ്കര കണക്റ്റഡ് ആണ് സിനിമയായിട്ട്. ഒരുപാട് സിനിമകളിലൂടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ വാർത്തകൾ വരുന്ന പോലെയൊക്കെ സീനുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രൈക്കായിട്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ ഒന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
1: അതെ, ആ ഒരു ഓഡിയോ ഒന്നുകൂടെ നമ്മൾ കേൾപ്പിക്കുകയാണ്.
2: എങ്ങനെ ന്യൂസുകൾ വായിക്കാൻ പോണെന്ന് വല്ല പിടിയുണ്ടാ?
3: അതെ, കബനിയിരിക്കുന്ന ഒരു സ്റ്റുഡിയോയിലല്ല, ഒരു സ്വീകരണ മുറിയിലാണ്. മുന്നിലുള്ളത് ക്യാമറയല്ല. കബനിക്ക് ഇരുന്ന് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ക്യാമറയുടെ സ്ഥാനത്തിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. ക്യാമറയുടെ ലെൻസിലേക്കല്ല, നേരെയിരിക്കുന്ന ആളിന്റെ കണ്ണുകളിലേക്കാണ് കബനി നോക്കേണ്ടത്.
0: അപ്പൊ ഇത് ഏത് സിനിമയാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ന്യൂസ് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ അല്ലേ?
1: ഏത് ചിത്രമാണെന്ന് ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് കേട്ടോ. ഈ സിനിമയുടെ എന്തോ ഒരു കണക്ഷൻ തോന്നി, ഒന്ന് കണ്ടു നോക്കാൻ ഒരു ആഗ്രഹം തോന്നിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഇത്. എല്ലാരും പറഞ്ഞ പോലെ തന്നെ Love 24x7 എന്ന് പറയുന്ന സിനിമയായിരുന്നു. ശ്രീബാല കെ മേനോൻ ശ്രീബാലയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ശ്രീബാലയുടെ ഫസ്റ്റ് ഒരു ഡയറക്ഷനിൽ വന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഇത്. പറഞ്ഞ പോലെ തന്നെ ദിലീപ് നിഖില രണ്ടുപേരും എനിക്കൊന്ന് ആദ്യമായിട്ട് ഒന്നിച്ച് അഭിനയിച്ച നിഖിലയുടെ ഫസ്റ്റ് മൂവിയാണോ? അല്ല, ഫസ്റ്റ് മൂവി അല്ല, കാരണം നിഖില ഓൾറെഡി ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ നേരത്തെ ഭാഗ്യദേവത പോലുള്ള സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. നായികയായിട്ട്
0: വരുന്ന പ്രധാന കഥാപാത്രത്തിൽ വന്ന ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ചിലപ്പോ നിഖില ഈ ഒരു സിനിമയിലൂടെ തന്നെ.

0: ടിപ്പിക്കൽ രീതിയിൽ ഉള്ള മൂവി അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി അത് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ സുഹാസിനി നല്ലൊരു കഥാപാത്രം അതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശശികുമാർ അദ്ദേഹത്തിന്റെ ഒരു നല്ല കഥാപാത്രം. അങ്ങനെ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയാണ് ലവ് 24x7. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടോളൂ എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളതാണ് നമ്മളുടെ ഇന്ന് നമ്മൾ കുറച്ചു മുമ്പ് കേൾപ്പിച്ച ഓഡിയോയുടെ റൈറ്റ് ആൻസർ.
1: എന്തായാലും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും ചില സിനിമകൾ സജസ്റ്റ് ചെയ്യാം കേട്ടോ. 5000917ലേക്ക് ഞങ്ങളുടെ കയ്യിൽ ഇനി ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യവുമായി ഞങ്ങൾ കൂടുതൽ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് കഥന്റെ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: മാച്ചിനി മാഷപ്പാണ് കേട്ടു പോകുന്നത്. ചില സിനിമകളൊക്കെ വീണ്ടും കാണുന്ന സമയത്താണ് നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ ഇത്ര അടിപൊളി പടായിരുന്നല്ലേ, ഇത്ര അടിപൊളിയായിട്ടാണ് ഇവരിതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന്. ആ സമയത്ത് കണ്ടപ്പോ അങ്ങനെ വിചാരിച്ചില്ല.
1: ആ ഡയലോഗ് ചിലപ്പോ കുറച്ചും കൂടി നമ്മള് കേൾക്കുന്ന കുറച്ച് ഇപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് ചിലപ്പോ ഇപ്പോഴായിരിക്കാം.
0: അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലും നമ്മൾ ഇനി ഒരു ഓഡിയോയും കൂടെ കേൾപ്പിക്കുകയാണ്. വാർത്താ ദിനമാണല്ലോ, അപ്പൊ വാർത്ത കണക്ട് ചെയ്ത് വന്നിട്ടുള്ള വേറൊരു സിനിമയിലെ ഒരു ഓഡിയോ കൂടി ഞങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ്. ഇത് ഏത് സിനിമയാണ് കണ്ടുപിടിക്കാൻ നോക്കണേ.
2: അതെന്നെ ഞാനും ചോദിക്കുന്നേ, എന്താ ഇത്?
3: ചോദ്യത്തിന്റെ മുകളിൽ ചോദ്യം ചോദിക്കുന്നു, നീ കൊള്ളാല്ല.
2: താൻ ഒറ്റ ഒരുത്തൻ കാരണം നമ്മുടെ പത്രത്തിന് കിട്ടേണ്ട എക്സ്ക്ലൂസീവ് ഫോട്ടോ ആണ് നഷ്ടപ്പെട്ടത്. എടോ, താൻ കറക്റ്റ് സമയത്ത് വന്നിരുന്നെങ്കിൽ നമ്മൾ മാത്രം ഫോട്ടോ എടുത്തിട്ട് ആ പയ്യനെ തിരിച്ചുണ്ടാക്കായിരുന്നു. നാളെ എല്ലാവരുടെയും എല്ലാ പത്രത്തിലും കലാപ്രതിഭയുടെ സാധാ ഫോട്ടോയും സാധാ റിപ്പോർട്ടും വരുമ്പോ നമ്മുടെ പത്രത്തിൽ മാത്രം ഫ്രണ്ട് പേജിൽ കാച്ചമായിരുന്നു. അസുഖക്കിടക്കയിലെ അമ്മയ്ക്ക് കലാപ്രതിഭയുടെ സ്നേഹ ചുംബനം നശിപ്പിച്ചില്ലേ, ഒക്കെ നശിപ്പിച്ചില്ലേ.
1: ഈ ഒരു കോമ്പിനേഷൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ്.
0: ചോദ്യത്തിന് മേൽ ചോദ്യം ചോദിക്കുന്നല്ലേ.
1: അതെ, ദിലീപേട്ടൻ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇങ്ങനത്തെ ന്യൂസ് റിലേറ്റഡ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്.
0: ദിലീപാണ് കൂടുതലും രണ്ട് സിനിമകൾ ചെയ്യുന്നത്, ലൈവ് 24 പിന്നെ ഈ സിനിമയും ചെയ്തിട്ടുണ്ട്.
1: അല്ലെങ്കിൽ പോലും ഇതേപോലെ എന്തെങ്കിലും
0: സംഭവങ്ങളൊക്കെ വരാം.
1: പിന്നെ
0: ഈ പറക്കുന്ന
1: പാസഞ്ചറിൽ എന്തായിരുന്നു?
0: പാസഞ്ചറിലും ഉണ്ട്, പാസഞ്ചറിലും കണക്ഷൻ ഉണ്ട്,
1: കണക്ഷൻ
0: ഉണ്ട്. അങ്ങനെ കുറെ സിനിമകളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഓഡിയോ ഏത് സിനിമയിലേതാണെന്ന് മനസ്സിലായവർക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കാം.
1: 5000917 ലേക്കാണ് അയക്കേണ്ടത്. ഈ ഒരു സിനിമ ഏതാണെന്ന് വേഗം തന്നെ ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയക്കൂ കേട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്കൊന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ഗ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ഗ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
7: Now? We still have time for the festive season.
6: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
8: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
9: അത് ചോദിക്കണോ? ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല, ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
8: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
9: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
10: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
11: യു ആർ ലിസ്ണിംഗ് ടു
10: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: This is Matinee Masha, only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
4: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ഫാഴ്സാ അബുഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ ഒരു കിലോ ഒരു റിയാൽ 25 ദിർഹം. ഓണിയൻ ഈജിപ്റ്റ് ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. ബനാന ഈക്വഡോർ ഒരു കിലോ 4 റിയാൽ 75 ദിർഹം. പ്രോൺസ് 500 ഗ്രാം 9 റിയാൽ. പൊട്ടറ്റോ പാകിസ്ഥാൻ ഒരു കിലോ 2 റിയാൽ 50 ദിർഹം. ജാഗ്വർ ക്ലാസിക് ബ്ലാക്ക് ADT പെർഫ്യൂം 100 ml 27 റിയാൽ. ടാൻസാനി മട്ടൺ ഒരു കിലോ 37 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് ഒരു കിലോ 37 റിയാൽ 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ സെപ്റ്റംബർ 30 വരെ മാത്രം. തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 740505, ഓർ വിസിറ്റ് bima.com.qa.
1: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
2: എനിക്ക് ഒന്ന് കൂളാവണം.
0: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
3: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ.
0: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കതറിയാൽ, ബ്ലിസാർഡ് 10 കതറിയാൽ, ത്രിൽസ് 9 കതറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കതറിയാൽ മുതൽ.
3: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
0: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ. Dairy Queen Store.
4: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്, ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
0: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001 4949.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
3: ഐക്കോണിക് പെയറായിട്ടുള്ള ദിലീപേട്ടനും സലീം കുമാറും, ഈ ഒരു പെയറിന്റെ ഓരോ സീനുകളും നമുക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വാർത്താ ദിനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വാർത്തയും സിനിമയും തമ്മിലുള്ള ബന്ധം പറഞ്ഞു പോയപ്പോൾ ഒരു ഡയലോഗ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ഡയലോഗാണ് കേൾപ്പിച്ചത്. അത് ഏത് സിനിമയിൽ നിന്നാണെന്ന് നിങ്ങൾ പറയണമായിരുന്നു.
4: അതെ, ആ ഒരു ഡയലോഗ് ദേ ഇങ്ങനെയായിരുന്നു.
5: ചോദ്യത്തിന്റെ മുകളിൽ ചോദ്യം ചോദിക്കുന്നു, നീ കൊള്ളാല്ല.
6: താൻ ഒറ്റ ഒരുത്തൻ കാരണം നമ്മുടെ പത്രത്തിന് കിട്ടേണ്ട എക്സ്ക്ലൂസീവ് ഫോട്ടോ ആണ് നഷ്ടപ്പെട്ടത്. എടോ, താൻ കറക്റ്റ് സമയത്ത് വന്നിരുന്നെങ്കിൽ നമ്മൾ മാത്രം ഫോട്ടോ എടുത്തിട്ട് ആ പയ്യനെ തിരിച്ചുണ്ടാക്കായിരുന്നു. നാളെ എല്ലാവരുടെയും എല്ലാ പത്രത്തിലും കലാപ്രതിഭയുടെ സാധാ ഫോട്ടോയും സാധാ റിപ്പോർട്ടും വരുമ്പോ നമ്മുടെ പത്രത്തിൽ മാത്രം ഫ്രണ്ട് പേജിൽ കാച്ചമായിരുന്നു. അസുഖക്കിടക്കയിലെ അമ്മയ്ക്ക് കലാപ്രതിഭയുടെ സ്നേഹ ചുംബനം നശിപ്പിച്ചില്ലേ, ഒക്കെ നശിപ്പിച്ചില്ലേ.
4: ഇനിയിപ്പോ ഉത്തരത്തിലേക്ക് വരാം. എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി സിനിമ ഏതാണ് എന്നുള്ളത്. സിനിമയുടെ പേര് സ്വലീൻ ആണ്. നമ്മൾ ചുരുക്കത്തിൽ പറയുക, സ്വന്തം ലേഖകൻ എന്നാണ് അതിന്റെ മുഴുവൻ വാക്ക് വരുന്നത്. അതായത് പത്രങ്ങളില്, അതായത് പേര് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ മേളില് കാണാറുണ്ട്. അപ്പൊ ആ ഒരു വാക്കാണ് ഇവരെടുത്ത് സിനിമയാക്കിയത്. സ്വലേ എന്നുള്ള ആ ഒരു പേരോടുകൂടിയായിരുന്നു ആ സിനിമ സ്വന്തം ലേഖകൻ എന്ന പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് 2009 റിലീസായ ഒരു സിനിമയായിരുന്നു സ്വലേ എന്ന് പറയുന്നത്.
3: അതെ, ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഗോപികയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമായിരുന്നു. ദിലീപേട്ടൻ ഗോപിക അധികം സിനിമകളിൽ വന്നിട്ടില്ല. അപ്പൊ ഇതൊരു ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ഫിലിം ആയിരുന്നു.
4: പി സുകുമാർ വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്.
3: അതെ,
4: അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സിനിമയായിരുന്നു സ്വലേ എന്ന് പറയുന്നത്.
3: ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്
4: കലവൂർ രവികുമാർ.
3: അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിൽ ഒരുപാട് സീൻ ഇനിയുണ്ട്. ഈ പറഞ്ഞ ഞങ്ങൾ കേൾപ്പിച്ച ഡയലോഗിന്റെ ഇടയിൽ തന്നെ കുറേ ഡയലോഗുകൾ ഉണ്ടായിരുന്നു.
4: ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൽ എടുത്തിട്ടേ ഇതിൽ ഏത് കട്ട് ചെയ്ത് കേൾപ്പിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം ഇവരുടെ ഈ സീനില് കുറെ കോമഡിയും കുറെ എന്താ പറയാ, ശരിക്കും പത്രക്കാരുടെ ലൈഫ് എന്താണെന്നുള്ളത് ഈ സ്വലേ മൂവി കണ്ടാൽ മതി. ഒരു സമയത്തെ പത്രക്കാരുടെ ലൈഫ് ഓൾമോസ്റ്റ് അതുപോലൊക്കെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും വലിയ വ്യത്യാസമില്ല. ഇപ്പൊ അത് ചാനലുകാരുടെ ലൈഫിലേക്കൊക്കെ അതിനെ വേണം കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും സ്വലേ എന്ന് പറയുന്ന മൂവി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. നല്ലൊരു പാട്ടുണ്ട് ഇതില്.
3: ഇന്നസെന്റ് ആൻഡ് നെടുമുടി വേണു നല്ലൊരു കഥാപാത്രം ഉണ്ടെന്ന് തോന്നുന്നു. അവരുടെയും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഞാൻ ഇതേപോലെ എനിക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഒരു ഫുൾ ഫ്ലെഡ്ജിൽ ഇത് കാണാൻ പറ്റിയിട്ടില്ല. ഇങ്ങനത്തെ കുറേ സിനിമകൾ
4: ഇവിടെയൊക്കെ കണ്ടുപോകുന്നത്
3: കണ്ടുപോകത്തേയുള്ളൂ. അതാണ് പ്രശ്നം. നിസയ്ക്ക് മറ്റേ ത്രില്ലർ സിനിമ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ കൂടുതൽ ബ്ലഡ് ഷെഡ് ഉള്ള സിനിമ കാണാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനത്തെ സിനിമ ഇരുന്ന് കാണാൻ, പക്ഷെ ഞാൻ അവിടെ ഇവിടെ ഇരുന്നിട്ട് കോമഡി സീൻ ഇരുന്ന് കാണും.
4: അതാണ് ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ സ്വലേ മൂവി. അതിൽ നല്ലൊരു പാട്ടുണ്ട്. അപ്പൊ ആ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. ചെറു തിങ്കൾ തോണി എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല പാട്ടുണ്ട്. തൊടുപുഴയിലാണ് ഈ സിനിമയുടെ ഷൂട്ട് കൂടുതൽ നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ഒരു വിഷ്വലൊക്കെ വരുന്ന ഒരു പാട്ടാണ്. ബിജി പാലാണ് ഇതിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്.
3: ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുക ഇത് കഥന്റെ ഫേവറേറ്റ് സീരിയസ് സ്റ്റേഷൻ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: Marsa Abu Hamur Brangel First Anniversary Bonanza. Tomato Jordan 1 kilo 1 rial 25 dirham. Onion Egypt 1 kilo 1 rial 90 dirham. Banana Ecuador 1 kilo 4 rial 75 dirham. Prawns 500 gram 9 rial. Potato Pakistan 1 kilo 2 rial 50 dirham. Charcoal Classic Black ADG Perfume 100 ml 27 rial. Pakistan Beef Boneless 1 kilo 37 rial 75 dirham. A special offer September 30 vare matram.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ് ടോയിങ് ആൻഡ് റിക്കവറി ടയർ ചേഞ്ച് ഫ്യൂൽ ഡെലിവറി ബാറ്ററി ബൂസ്റ്റ് ലോക്കൗട്ട് സപ്പോർട്ട് പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ സർവീസും സമാധാനമായിരിക്കും ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ കോൾ 800-786 വാട്സ്ആപ്പ് 7405055 or visit bima.com.qa.
4: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
5: ഇന്നേ ഡിന്നർ ഡബിളാ.
4: ഡബിളോ?
5: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
4: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ.
2: സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
6: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
7: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
2: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ഡയമണ്ട് ഷോറൂം.
3: ഇനി എന്തായാലും ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സെപ്റ്റംബർ തീരാറായി, പക്ഷെ ഒക്ടോബറിൽ ഉണ്ടല്ലോ സിനിമാ ലോകത്ത് എന്റെ പൊന്നു മോനെ ഒരു ലോൺ എടുക്കേണ്ടി വരും സിനിമാ പ്രേമികൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒക്ടോബറിൽ കുറെ കുറെ സിനിമകൾ വരുന്നുണ്ടല്ലോ. ഒക്ടോബർ 2 ഒരുപാട് സിനിമ, ഒക്ടോബർ 15 ഒരുപാട് സിനിമ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒക്ടോബർ 16 മറ്റൊരു സിനിമ ഇറങ്ങാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ റിലീസ് ഡേറ്റ് ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുക.
4: അതെ, വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും ഒന്നിക്കുന്ന പാൻ ഇന്ത്യൻ മൂവി റണബലി റിലീസ് ഡേറ്റ് ഒക്ടോബർ 16 വേൾഡ് വൈഡ് റിലീസായിട്ട് എത്താനായിട്ട് പോവാണ്. അപ്പൊ എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, രണ്ടുപേരും നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന സിനിമയായിരിക്കും ഇത് എന്നുള്ളതാണ് ഇതുവരേക്കും വരുന്ന റിപ്പോർട്ടുകൾ.
3: ആവട്ടെ, കംപ്ലീറ്റ് വിജയ് ദേവരകൊണ്ട ഫിലിമാണ്. അതില് വലിയ റോള് രശ്മികയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു കഥ, അല്ലെങ്കിൽ പണ്ടത്തെ ഒരു കഥ, ഒരു ഹിസ്റ്റോറിക്കൽ കഥ പറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഹീറോയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പടം തന്നെയാണ്. പക്ഷെ എന്നാലും അവരുടെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയായിട്ടാണ്.
4: തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് എന്ന് പറയുന്നത്. പീരിയോഡിക് ഡ്രാമയായിട്ടാണ് മൂവി വരാൻ പോകുന്നത്.

0: ഇതൊരു റീലായിട്ട് ഇട്ടേക്കാണ്. സോ എല്ലാ ലാംഗ്വേജിലും വരുന്നു എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു എല്ലാ ലാംഗ്വേജിലും വരുന്ന മൂവിക്ക് ഇങ്ങനെ
1: ശരിക്കും പാൻ ഇന്ത്യൻ രീതിയിൽ അവർ ചെയ്തു.
0: അത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊന്നും മലയാളവും എല്ലാ ലാംഗ്വേജിലും ശ്രേയാ ഘോഷാലാണ് പാടിയിരിക്കുന്നത്. പിന്നെ ആകെ എനിക്കൊന്ന് ആ മെയിൽ മാത്രമേ മാറ്റമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിരുന്നു ബ്ലെൻഡ് ചെയ്യാൻ,
1: പണിയെടുക്കാൻ എളുപ്പമായിരുന്നു.
0: ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ രസമായിരുന്നു. എന്നാലും ആ പാട്ടും ഭയങ്കര ഭംഗിയുള്ളൊരു പാട്ടാണ്. എന്തേനസാവി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ടെനിക്ക് തോന്നുന്നു അവരുടെ കല്യാണ സമയത്തും ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ.
1: ആ പാട്ടിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് വിശേഷങ്ങൾ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് വീടെന്ന് പറയുന്ന സ്വപ്നത്തിന് ഈ മാസം തന്നെ, ഈ അടുത്ത ദിവസം തന്നെ തുടക്കമിടാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഫേവറേറ്റ് ഹോംസിന്റെ ടീം നമ്മുടെ ഖത്തറിലുണ്ട്. അപ്പം 29-ാം തീയതി വരെ അവരിവിടെ തന്നെ ഉണ്ടായിരിക്കും. ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ 9 AM to 9 PM നിങ്ങൾക്ക് അവരെ വിളിക്കാൻ സാധിക്കും, അവർക്ക് അവരെ മീറ്റ് ചെയ്യാൻ സാധിക്കും. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒന്ന് പറയാം, നോട്ട് ചെയ്തോളൂ. 600-14-949 ഒന്നുകൂടി പറയുന്നു, 600-14-949 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും.
0: യെസ്. അപ്പം എന്തായാലും ഇതുകൂടി പറഞ്ഞ നമ്മളിവിടെ സിനിമാ വിശേഷങ്ങളൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷെ ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവട്ടോ. അതുകൊണ്ട് കേട്ടോ,
1: ഞാൻ പോന്നു, ബൈ.
0: ഓക്കെ, അവനീസ ദാ പോവാണ്. അവനീസയ്ക്ക് ടാറ്റാ, ബൈ ബൈ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളൊരു ചായയൊക്കെ കുടിച്ചിരിക്കും, അപ്പോഴത്തേക്കും ഈവനിങ് വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ച് ജോയിൻ ചെയ്യും. സോ കേട്ടോണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ 91.7 FM.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: பகுதி விலைக்கு ஷாப் செய்யன் ரெடியானோ லுலுவில் ஹாஃப் பே பேக் ஆரம்பிச்சிருக்குது. லுலுவில் ஹாஃப் பே பேக் ஆரம்பிச்சிருக்குது. Ready-made garments, sarees, churidar, footwear, ladies' bags, baby accessories in the wheel. This is your gift. If you have a shopping for 200 riyal, you can get a 100 riyal free shopping voucher. That's why you can get a gift for your gift. You can get a gift for your gift. You can get a gift for your shopping for this category.
4: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
5: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
6: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
7: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
6: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
7: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
6: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മുതൽ.
8: Joy Alukas 917 evenings
9: presented by Joy Alukas world's favorite jeweler
10: powered by
11: Khatarne Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
9: and
12: Marza Hypermarket be fresh be you visit your nearest store today
13: of the hour
14: in the art of podumakkolanda

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 5:05 കഥയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം ലക്ഷ്മിയാണ് കൂടെ ഉള്ളത്. ഗുഡ് ഈവനിംഗ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഞാൻ എവിടെ പോയി. അതുകൊണ്ട് പിന്നെ വലിയ കാര്യത്തിലൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും കാര്യമില്ല തോന്നുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ മൂവിയുടെ കഥ നല്ല മൂവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ സ്വലേനെ കുറിച്ച് ഞാൻ നിസയും കുറച്ച് മുമ്പ് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ കുറേ പേരുടെ മെസ്സേജസ് ഞാൻ കണ്ടു കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദോസ് മെസ്സേജസ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു സമയം 5:05. അപ്പോൾ എന്തായാലും 5 മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇതാ വണ്ടിയിലോട്ട് ഇങ്ങനെ കയറിയിരിക്കുന്ന ഒരു സമയമായിരിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഒരു 6 മണിക്കാണ് പണി തീരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു നിമിഷം ആ പണി തീർക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. എന്താണേലും ശരി തന്നെ ഈ ഒരു ഓട്ടത്തിനിടയിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല നല്ല പാട്ടുകളുണ്ട്, ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. അതിപ്പോൾ അടിപൊളി പാട്ടാണെങ്കിലും ശരി തന്നെ, നേരെ തിരിച്ച് നല്ല ബ്യൂട്ടിഫുൾ സ്വീറ്റ് സോങ് ആണെങ്കിലും ശരി തന്നെ.

അപ്പൊ ഇങ്ങനെ ചില പാട്ടുകളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് വേണമെങ്കിൽ അതും കൂടി ഒന്ന് പറയാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഈ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇനിയും കുറച്ചധികം പാട്ടുകളുണ്ട്, ഞാനിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെ വേണം ചോദിച്ചോളൂ. പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും വെച്ച് തരുന്നതായിരിക്കും.

സോ എല്ലാ പാട്ടുകൾക്കും വേണ്ടി കേട്ടുകൊണ്ടിരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അശ്രമിയാണ് കൂടെയുള്ളത്. നമ്മളുടെ ഈ ഒരു ഈവനിങ് ടൈമിലെ ആ ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഈവനിങ് ഷോ തുടങ്ങുന്നു. സോ ഈ ഒരു സമയം മെസ്സേജ് അയക്കാൻ മറക്കേണ്ട 5000997 എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ അത്, വിഷസ് ഉണ്ടെങ്കിൽ അത്, ഒക്കെ പോട്ടെ, നിങ്ങളുടെ ഗുഡ് ഈവനിങ് വിഷ് ആണെങ്കിൽ അതും മെസ്സേജ് അയച്ചോളൂ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: Thiruvananthapuram Venkala Vattatha Favorite Homes in a new launch luxury apartment project. The Residence. Close to Trivandrum International Airport, Lulu Mall and NH Bypass with 40 plus world class amenities.
4: Koodade Trivandrumte prime locationgalile 13 luxury apartment projectgalude detailsumayi Favorite Homes team ippol Khattaril. September 22 mudal 29 vare neril kaana Doha Radisson Blue Hotelil. Exclusive meetup nai call 600014949.
5: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം,
6: എനിക്കൊന്ന് കൂളാവണം.
7: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
8: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
7: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
8: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
7: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ
9: Hi everyone, this is Bharat here.
10: You are listening to Radio Suno
9: 91.7 KTKT.

എന്തൊരു ബ്യൂട്ടിഫുൾ സോങ് ആണല്ലേ, നല്ല രസമാണ് ഈ ഒരു പാട്ട് ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട്. എന്തായാലും സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഈവനിങ് നിങ്ങൾക്കും വിഷ് ചെയ്യുന്നു. ഒപ്പം തന്നെ നല്ല ചൂട് ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരൂ. നിങ്ങൾ എവിടെ നിന്നാണ് കാപ്പി കുടിക്കുന്നതെന്ന് ഞാനും ഒന്നറിയട്ടെ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 5000917. അപ്പോഴേക്കും ശ്രീയുടെ മെസ്സേജ്, ഹലോ ഡോണ്ട് ഫർഗെറ്റ് ഗെറ്റ് എ ടീ ആൻഡ് എ പരിപ്പ് വട ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യത്തിൽ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടല്ലോ. എന്നാൽ എൻ്റെ കയ്യിൽ രണ്ടുമില്ല, ഞാനിവിടെ ചായ കുടിച്ചിട്ടില്ല. ഒരു രീതിയിൽ ഒരു പരിപ്പോട വിട്ടൊരു ഒരു കുഞ്ഞു സാധനം, ഒരു ബിസ്ക്കറ്റ് പോലും തരാൻ ഇവിടെ ഒരു മനുഷ്യനില്ല. അപ്പോഴാണ് വലിയ കാര്യത്തിൽ എൻ്റെ അടുത്ത് പരിപ്പോട കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത്. ശ്രീ, ആ സ്നേഹം ഇവിടെ കൊണ്ടുവന്നത് കാണിക്കൂ, അല്ലാതെ ഇങ്ങനെ മെസ്സേജ് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്. ചോക്കോപ്പായുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, അതിനിടയിൽ ഒരു പാട്ട് ചോദിച്ചിട്ട് പാവുണ്ട് കേട്ടോ. ആള് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, ഉറപ്പായിട്ട് ഞാൻ വെച്ചിരുന്നതായിരിക്കും. എനിക്കിപ്പോൾ കിട്ടിയതല്ലേ ഉള്ളൂ ആ ഒരു ലിങ്ക്. എന്തായാലും ഞാൻ ആ ലിങ്ക് ഒന്ന് കേട്ട് നോക്കട്ടെ, എന്നിട്ട് ആ പാട്ട് ഞാൻ എന്തായാലും പ്ലേ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്ത് തരൂ കേട്ടോ. അതിനിടയിൽ ആദമിൻ്റെ മെസ്സേജാണല്ലോ. എൻ്റെ മോനെ, ഇതെന്താണിത്, കുഞ്ഞിപ്പത്തിലാണോ? ചായയും കുഞ്ഞിപ്പത്തിലാണ്. കുഞ്ഞിപ്പത്തിൽ ചിക്കൻ മറ്റേതിലിട്ടിട്ടുള്ള അങ്ങനത്തെ കുഞ്ഞിപ്പത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും കഴിക്കൂ കഴിക്കൂ, അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഈ ഒരു ഈവനിങ് അങ്ങോട്ടേക്ക് തുടങ്ങിക്കോളൂ. ആദം, മൈ സിസ്റ്റർ ബർത്ത്ഡേ വിഷ് ചെയ്യാമോ? ഷുവർ ആയിട്ടും ചെയ്യും. ബർത്ത്ഡേ വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്ററിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ തന്നെ മെസ്സേജ് അയക്കൂ. അതിനോടൊപ്പം അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് സുരേഷ് ഗോപി സൗണ്ട് മാറിയില്ല എന്റെ ശബ്ദത്തിനെ കുറിച്ചിട്ടാണ് താങ്കൾ ഈ പറഞ്ഞത്. എന്നോട് സൗണ്ട് പോച്ച്, സീസറിന് എല്ലാമേ പോച്ച്. ചെറുതായിട്ട് മൂക്കടച്ചിരിക്കുന്നതുകൊണ്ടാണ്. എന്നാലും സുരേഷ് ഗോപിയുടെ ശബ്ദം പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് കുഴപ്പമില്ല, ഞാനത് സഹിച്ചിരിക്കുന്നു. ഓക്കെ, ഫ്രണ്ടിൻ്റെ 500 കത്ത് റിയാൽ പോയി. ഓ അങ്ങനെ, അടിപൊളി ക്യാമറ അടിച്ചില്ലേ നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത്. ഈ പറഞ്ഞ പോലെ സ്പീഡൊക്കെ കുറച്ച്, അല്ലെങ്കിൽ ഇത് ഫോണും കാര്യങ്ങളും ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ട് വണ്ടി ഓടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കത്തറിയാൽ പോച്ച് എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് സങ്കടപ്പെടേണ്ടി വരും, അത് സ്വാഭാവികമാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. എന്തായാലും ഫ്രണ്ടിനോട് എൻ്റെ വക അന്വേഷണം പറഞ്ഞേക്കൂ. ഒപ്പം തന്നെ വിഷമിക്കണ്ട, ഇതൊരു പാഠമായിട്ട് എടുക്കാൻ പറയൂ. ഓക്കെ, അതിനോടൊപ്പം അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് എന്താണ്, എന്റെ മോനെ അടിപൊളി സൺ, വാവ് എന്ത് രസമുണ്ട്. നിങ്ങളൊക്കെ ഈ ഈ ഒരു സണ്ണാണോ കാണുന്നത്, പുറത്ത് നല്ല ഓറഞ്ച് ആയിട്ടിരിക്കണ്ടല്ലോ. എനിക്ക് ഇവിടെ ഒരാൾ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ സൺ അല്ലേ. അയ്യോ, ഞാൻ ഈ സൺസെറ്റ് കാണാൻ പറ്റാണ്ട് ഇവിടെ ഇരിക്കുകയാണല്ലോ എന്നുള്ളൊരു സങ്കടമാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ. ഓക്കെ, അടിപൊളി. എന്തായാലും ആദമിൻ്റെ മെസ്സേജ്, ഓക്കെ, ആദമിൻ്റെ സിസ്റ്ററിന് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം, ഒരുമിച്ച് തന്നെ വിഷ് ചെയ്യാം. സിസ്റ്ററിൻ്റെ പേര് അർഫീന. ഓക്കെ, അർഫീന ചിന്നു എന്ന് വിളിക്കും. അപ്പോൾ അർഫീന കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷ്

അപ്പൊ എന്തായാലും എന്റെ വക അന്വേഷണം അങ്ങ് അറിയിച്ചേക്കണേ. ഓക്കെ, ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കൂ, ഞാൻ അന്വേഷിച്ചു, അർഫീനെ അന്വേഷിച്ചു, എന്തായാലും ട്രീറ്റ് കുഴപ്പമില്ല എനിക്ക് പതിയെ തന്നാൽ മതി. അത് പറഞ്ഞപ്പോഴേ എനിക്കിതാ അടിപൊളി ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള സണ്ണിൻ്റെ ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിലുള്ള ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ക്യാപ്ചർ ചെയ്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് മെസ്സേജ്. നല്ല രസമുണ്ടെന്ന് അറിയാം, നല്ല ഭംഗിയുള്ളൊരു സൺ. എന്നെ കൂട്ടാണ്ട് ചിലരൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചില സുഹൃത്തുക്കളോടാണ് എൻ്റെ ഈ ഒരു സംസാരം. താങ്കൾ ആ ട്രാഫിക്കിൽ കിടന്ന് നല്ല പാട്ടുകൾ കേൾക്കൂ കേട്ടോ, എനിക്കിത്രേ പറയാനുള്ളൂ. എന്തായാലും ട്രാഫിക് അപ്ഡേറ്റ് മെസ്സേജ് ഒക്കെ മറക്കണ്ട, 5000 9170 ലേക്ക്.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ ബാങ്കിനുള്ള സമയം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: விஸ்மயங்களுடைய மாயா ஜாலக்காரன் மெண்டலிசத்திலே சூப்பர் தாரம் மெண்டலிஸ்ட் ஆதி ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദീസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: മർസ അബു ഹമുർ ബ്രാഞ്ചിൽ ഫസ്റ്റ് ആനിവേഴ്സറി ബൊനാൻസ. ടൊമാറ്റോ ജോർഡൻ 1 kilo 1 riyal 25 ദിർഹം. ഒണിയൻ ഈജിപ്റ്റ് 1 kilo 1 riyal 90 ദിർഹം. ബനാന ഇക്വഡോർ 1 kilo 4 riyal 75 ദിർഹം. പ്രോൺസ് 500 gram 9 riyal. പൊട്ടറ്റോ പാകിസ്ഥാൻ 1 kilo 2 riyal 50 ദിർഹം. ജാഗോർ ക്ലാസിക് ബ്ലാക്ക് ADG പെർഫ്യൂം 100 ml 27 riyal. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 kilo 37 riyal 75 ദിർഹം. ഈ സ്പെഷ്യൽ ഓഫർ September 30 വരെ മാത്രം.
4: എനിക്കറിയാം താൻ വരുമെന്ന്.
5: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
6: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ജീലർ ടൂൽ അടിപൊളി സോങ് കേട്ടിങ്ങനെ വരുന്ന സമയം വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഇവിടെ ചോക്കോപ്പായി ഒരു പാട്ട് അയച്ചു തന്നിട്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നപ്പോൾ ഉണ്ട് ഓട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ AI സോങ് കൊണ്ട് വന്നേക്കോ ഓടിക്കൊണ്ട് അവിടുന്ന് അതിനിടെ. അതിനേക്കാട്ടി നല്ല രസമാണ് അതിൻ്റെ ഒറിജിനൽ കേൾക്കാനായിട്ട്. ഞാൻ വേണേ അതിൻ്റെ ഒറിജിനൽ വെച്ച് തരാം. ഓക്കെ, അതിനിടയിൽ രതിമ സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ച മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരു അറബിക് പേരാണല്ലോ. എസ് കെ ആണോ ഇത്? എന്തായാലും യെസ് എസ് കെ ആണ്. ഓക്കെ, എസ് കെക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ആ പാട്ട് വെക്കുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ആ ഒരു സോങ് ഓൺ ദ വേ ആണ് വരുന്നുണ്ട്, ഉറപ്പായിട്ട് ഞാൻ വെക്കും.

ഒപ്പം തന്നെ ഞാൻ ഈ ഒരു പാട്ട് തങ്കമാൻ ഒരു പയ്യൻക്കും അദ്ദേഹത്തിന്റെ വൈഫിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റും കൂടെ ചെയ്യുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പൊ പിന്നെ എന്തായാലും ഡെഡിക്കേഷൻ കൊടുക്കണമല്ലോ. ജിനോന്റെ മെസ്സേജ് ആയിരുന്നു, ജിനോന്നാണോ ജിൽനോണോന്നാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ജിൻസ് എന്നായിരിക്കാം, അറിയില്ല. എനിക്ക് ആകെ മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് അജിത്തും ബിസ്മിയാണ്. അതുകൊണ്ട് അജിത്തിനും ബിസ്മിക്കും ആണ് എന്റെ വക വിഷസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സമയം നല്ല നല്ല പാട്ടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ആ ഒരു ട്രാഫിക് അപ്ഡേറ്റിലേക്കും കൂടി നമുക്കൊന്ന് പോകണ്ടേ? കാരണം എല്ലാവരും ട്രാഫിക്കിൽ ഇപ്പൊ പെട്ടുകിടക്കായിരിക്കുമല്ലോ. അപ്പൊ ട്രാഫിക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഉള്ള പോലെ തന്നെ സീറിംഗ് റോഡിലും ഡീറിംഗിലും അതുപോലെ തന്നെ എക്സ്പ്രസ്സിൽ മെയിനായിട്ട് മലറയാൻ മുതൽ ഏകദേശം ഇങ്ങ് ഡീറിംഗിലേക്ക് കയറുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടെ വരെയാണ് എക്സ്പ്രസ്സിൽ ട്രാഫിക് ഉള്ളത്. പിന്നെ നമ്മുടെ ജയ്ത ഫ്ലൈ ഓവറിലും റമദ സിഗ്നലിലൊക്കെ സാധാരണ കാണുന്ന പോലെ ട്രാഫിക് ഉണ്ട്. ഇന്നിതാ ഇപ്പം നമ്മുടെ ഓൾഡ് എയർപോർട്ട് റോഡ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദോഹ ജദീദ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങ് ഏകദേശം ഡീറിംഗ് റോഡ് എത്തുന്നവരെയും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മത്താർ സ്ട്രീറ്റ് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടും ചെറിയ രീതിയിൽ ട്രാഫിക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അൽവാബ് സ്ട്രീറ്റ് മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്പെയർ പാർക്കിൻ്റെ ആ ഒരു പോർഷൻ, ആ ഒരു സിഗ്നലിൻ്റെ ആ ഒരു പോർഷനിൽ നല്ല രീതിയിൽ ട്രാഫിക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനി വേറെ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോർണിഷ് റോഡിലൊന്നും വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രാഫിക് അപ്ഡേറ്റ് തരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയക്കാം 5000917 ലേക്ക്. എല്ലാ ട്രാഫിക് അപ്ഡേറ്റുകളും പറയാനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പാ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. September 26 to 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
5: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 years ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
0: 917 evenings.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. അപ്പൊ ഈ ഒരു ടൈമിൽ ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നേ. അതായത് ഈ ചില സമയത്ത് നമുക്ക് വെറും പൊട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നും ചില ആൾക്കാരുടെ അടുത്ത്. ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ചോദിച്ചു പോകുന്നതായിരിക്കും. നമ്മൾ തന്നെ വിചാരിക്കും, അയ്യോ ഞാൻ എന്ത് സ്റ്റുപ്പിഡാണ്, ഞാൻ ഇത്രയും പൊട്ടത്തരാണല്ലോ ചോദിച്ചതെന്ന് തോന്നിപ്പോവും. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം, ഇന്ന് ആസ്ക് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ഡേ എന്ന് പറയുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് എന്തായിരുന്നായിരിക്കാം ഞാൻ ചോദിച്ചതിൽ വെച്ച് ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള ഒരു ചോദ്യം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ, ഒന്ന്, ഞാൻ കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് ഏതോ ഒരു അസോസിയേഷൻ്റെ പരിപാടിക്ക് പോയി. അത് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം അവിടെ ഉള്ള ആൾക്കാരെല്ലാവരും ആ ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കാതിരുത്ത് ആരെങ്കിലുമൊക്കെ നമ്മളെ അടുത്ത് വന്നിങ്ങനെ, എന്താണ്, എവിടെയാണ് അഷ്ടമി, അപ്പോൾ നാട്ടിലെവിടെയാ, ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, നമ്മളിങ്ങനെ വിശേഷം ചോദിക്കുമല്ലോ. ഞാൻ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ അറിയാണ്ട് വന്നുപോയി, അല്ല എവിടെയായിരുന്നു നാട്ടിൽ. അപ്പോൾ ഞാൻ ഒരു മിനിറ്റിലേക്ക് ഒരു പോസ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ ഞാൻ എന്ത് മണ്ടത്തറി ചോദിച്ചേ, ആ പഞ്ചായത്തിലുള്ള ആളോട് എന്നെ പോയിട്ട് ഞാൻ ചോദിക്കുകയാണ്, അല്ല നാട്ടിൽ എവിടെയായിരുന്നു എന്ന്. അപ്പം ചില സമയത്ത് ഇങ്ങനെ പറ്റും. ഈവൻ ചില സമയത്ത് നമ്മൾ ഫ്ലൈറ്റ് കയറിയതിന് ശേഷം ഇതേപോലെ തന്നെ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചിലപ്പോൾ അറിയാണ്ട് ചോദിച്ചൊന്ന് ഇരിക്കും. പക്ഷെ നമുക്ക് തന്നെ അറിയാം നമ്മളെല്ലാവരും ഇപ്പോൾ കാലിക്കറ്റിലേക്കാണ് പോകുന്നത്. പക്ഷെ എന്നാലും ചോദിക്കും, അല്ല എങ്ങോട്ടേക്കായിരുന്നു പോകുന്നത് എന്ന് ചോദിച്ചു. ചിലപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും അതൊക്കെ നിങ്ങളാണ് ചോദിക്കുന്നത്, ഞങ്ങളങ്ങനെ മണ്ടത്തരൊന്നും ചോദിക്കില്ല എന്ന്. ഐ റെസ്പെക്റ്റ് യു ഗൈസ്. ലൈക്ക് അങ്ങനെ സ്റ്റുപ്പിഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാണ്ട് വളരെ കൃത്യമായിട്ട് തിങ്ക് ചെയ്ത് സംസാരിക്കുന്ന കുറേ പേരുണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ തിങ്ക് ചെയ്യാതെ എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അല്ലെങ്കിൽ എന്ത് മനസ്സിൽ വന്നാലും അതേപോലെ ഇങ്ങനെ പറയാമല്ലോ എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവിടെ ആണ് നമുക്ക് പണി പാളിപ്പോകുന്നത്. അപ്പോൾ ഇതേപോലെ പണി പാളിയിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ട് ഷേ ചോദിക്കണ്ടായിരുന്നു, നാണം കിട്ടുപോയി, ചേടാ എന്തൊരു മണ്ടത്തര ചോദിച്ചേ എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ 5000997. അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് രവി, കിച്ചു ഗുഡ് ഈവനിങ് ആഷ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടുണ്ടല്ലോ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഷെയ്ഖ് ഇസ്മയിലിനും ഗുഡ് ഈവനിങ് ശങ്കർ, ഷിത്തസ് എന്നാണോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, എന്തായാലും നല്ല പേര് കേട്ടോ. എന്തായാലും ഞാനും തിരിച്ച് ഗുഡ് ഈവനിങ് പറയുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതുവരെയെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം, എന്നാലും ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഇതുപോലെ ആരോടെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉള്ള സിനാരിയോയിൽ ചോദിച്ചിട്ടുള്ളതോ, അല്ലെങ്കിൽ അല്ലാതെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ചോദിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പൊട്ടത്തരമായിരിക്കാം ആ ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ നിങ്ങളുടെ പേരൊന്നും പറയില്ല, പക്ഷെ ആ ചോദ്യം എന്താണെന്നുള്ളത് എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ 5000997. അതിനിടയിൽ ജോസഫ് മൂവിയിൽ ഒരു സോങ് ചോദിച്ചിട്ട് അജീഷിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാൻ നോക്കാം കേട്ടോ, വെച്ചേരാം. ആൻഡ് ഇപ്പോൾ നമ്മളെന്തായാലും സാഗർ ഇലിയാസ് ജാക്കിയിൽ MG ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയ പാട്ടാണ്.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Marsa Abu Hamur Branchil First Anniversary Bonanza. Tomato Jordan 1 kilo 1 riyal 25 dirham. Onion Egypt 1 kilo 1 riyal 90 dirham. Banana Ecuador 1 kilo 4 riyal 75 dirham. Prawns 500 gram 9 riyal. Potato Pakistan 1 kilo 2 riyal 50 dirham. Jaguar Classic Black ADT Perfume 100 ml 27 riyal. Tansani Mutton 1 kilo 37 riyal 75 dirham. Pakistan Beef Boneless 1 kilo 37 riyal 75 dirham. This special offer September 30 വരെ മാത്രം.
4: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
5: എനിക്കൊന്ന് കൂളാവണം.
6: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
7: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ.
8: ഐസ്ക്രീം കേക്സ്, ഗ്ലിസാർഡ്സ്, സ്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ഗ്ലിസാർഡ് 10 കത്തറിയാൽ, സ്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
9: ഈ പ്രമോഷൻ സെപ്റ്റംബർ 26 മുതൽ 30 വരെ.
8: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ Dairy Queen Store.
10: Hi, this is your singer Rahul Nambiar.
11: Vasanda mullai pole vandu.
10: You're listening to Radio Suno 91.7, Qatar's favorite radio station.
12: Get to kootu koodam.

സിനിമയിലെ വിനീത് ശ്രീനിവാസൻ പാടിയ നല്ലൊരു പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ അതായപ്പോഴാണ് ഞാൻ അതിലൂടെ ഒന്ന് ചിന്തിച്ച് ഇങ്ങനെ പോയത്. എന്തായാലും ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് അയ്യോടാ ചെയ്തത് മണ്ടത്തരായിപ്പോയല്ലോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു പൊട്ടത്തരായിപ്പോയല്ലോ ചോദിച്ചതെന്നൊക്കെ വിചാരിച്ച ചില നിമിഷങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്തിൻ്റെ പരിപാടിക്ക് പോയിട്ട് നാട്ടിലെവിടെയായിരുന്നു എന്ന് ചോദിച്ചത് എനിക്കൊരു മണ്ടത്തരം പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനാണോ ചോദിച്ചത് കുറേ മുൻപാട്ടോ, ഞാനാണോ എൻ്റെ കൂടെയുള്ള ആരോ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എവിടേക്കാണ് പോകുന്നതെന്നോ എന്തോ എനിക്ക് തോന്നുന്നു എയർപോർട്ടിലെ ഗേറ്റിലിരുന്നപ്പോഴാണ്. പക്ഷെ നമുക്കൊക്കെ അറിയാം ആ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തേക്കോ കൊച്ചിയിലേക്കോ മറ്റോ ആയിരുന്നു അന്ന്. അങ്ങനെ അപ്പോൾ അതൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് റാഷിദിൻ്റെ ആയിരുന്നു. ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് എവിടെയാണ് എന്ന് ചോദിച്ച എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എൻ്റെ ബാലൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് അതിനോടൊപ്പം തന്നെ ഇവിടെ ജിനോൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് ടു അജിത് ആൻഡ് ബിസ്മി ഫ്രം ജിനോ ആൻഡ് ഷിൻഡോ. ഒന്നുകൂടി പറയാമോ? ആഹാ, ഇത് കൊള്ളാമല്ലോ. ഒരു ദിവസം തന്നെ രണ്ട് തവണ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണല്ലോ. അജിത്തിനും ബിസ്മിക്കും രണ്ടുപേരുടെ വകയും ജിനോൻ്റെയും അതുപോലെ ഷിൻഡോൻ്റെയും വക ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് അമ്പിളിയിലെ സോങ് മതി, സാഡ് സോങ് വേണ്ട അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം ഒരു മെസ്സേജ് അയച്ചു തന്നിട്ട് പറയുകയാണ്, അന്ന് അത് വേണ്ട എനിക്കെന്നാൽ ഈ പാട്ട് വെച്ച് തരുമെന്നൊക്കെ. ആരാധിക ഈ പറഞ്ഞ പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ്, ഉറപ്പായിട്ട് ഞാൻ വെച്ച് തരുന്നതായിരിക്കും. അതിങ്ങനെ ഞാൻ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വരാൻ പോകുന്ന പാട്ടിന് ശേഷം എന്തായാലും ആസ്വദിക്കാൻ പറ്റും.

സൂരജ് സന്തോഷ് പാടിയ ഒരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണെന്നേ. എന്തായാലും ഈ പാട്ട് ഞാൻ വെച്ചു തരാം. ആൻഡ് അതിനിടയിൽ ഷേക്സ്പിയറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. നേപ്പാളുകാരനായിട്ടുള്ള ആളുടെ പേര് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ക്ഷിതിസിന്റെ കാര്യമാണെന്ന് തോന്നുന്നു പറഞ്ഞത്. എന്തായാലും ഐ എം ഓൾസോ വെരി ഹാപ്പി, എൻ്റെ ഒരു ഹായ് പറയൂ കേട്ടോ. അതിനോടൊപ്പം നല്ല കത്തിയാണല്ലോ, പിന്നെ അല്ല, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ കത്തി വെക്കണ്ടേ. നല്ല രീതിയിൽ സംസാരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ രാവിലെ മുതലുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് തീർത്ത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ പിന്നെ കത്തി അടിച്ച് കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ഫണ്ണാക്കിയില്ലെങ്കിൽ പിന്നെ എന്താടോ അതിലൊരു സുഖം. അപ്പം നമുക്കിതാ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നല്ല പാട്ടുകളും ഉണ്ട്. അതുകൊണ്ട് കാർത്തിക് പാടിയ ഹാപ്പി ഡേയ്സിലെ പാട്ട്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
3: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
2: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസെൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
3: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
2: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
2: ഡബിളോ?
4: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
2: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പാ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
5: പാപ്പാ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
6: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
7: Now? We still have time for the festive season.
6: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
1: 917 evenings.

ഇന്ന് സെപ്റ്റംബർ 28th. അപ്പൊ എന്തായാലും ഇന്ന് എനിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെ ഭയങ്കര വലിയ വലിയ മോഹങ്ങൾ ഉണ്ടാവും, വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങളിൽ ഒന്ന് ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വപ്ന വീട് തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു സ്വപ്നത്തിന് നിങ്ങൾക്ക് ഈ മാസം നേരിട്ട് ഒരു വലിയ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഖത്തറിലെത്തിയിരിക്കുന്ന നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് ഹോംസിനെ നേരിട്ട് കാണാൻ ഇനി നാളെയും കൂടി അവസരമുള്ളൂ. അതായത് ഇന്നും നാളെയും ബേസിക്കലി. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് അവരിവിടെ ഉണ്ടായിരുന്നു. അവർ ഏകദേശം 9 AM to 9 PM അവൈലബിൾ ആണ്. എല്ലാ ദിവസങ്ങളിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും പുതിയ ട്രിവാൻഡ്രത്തെ ലക്ഷറി അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റെസിഡൻസ് എന്നറിയപ്പെടുന്ന നമ്മുടെ വെൺപാളവട്ടത്തുള്ള ആ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രൊജക്ടിനെ കുറിച്ചിട്ടും ഒപ്പം തന്നെ മറ്റ് പല ഏത് ബഡ്ജറ്റിന് വേണോ അതനുസരിച്ചിട്ടുള്ള അവരുടെ എല്ലാ അപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടും ഒക്കെ പറയാനായിട്ടും ഒപ്പം തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തരാനൊക്കെ ആയിട്ട് അവരിവിടെ ഉണ്ട്. അപ്പോൾ അവരെ നേരിട്ട് വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ, 6001496001499. അപ്പോൾ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. എന്തായാലും ഈ ഒരു സമയത്ത് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവരോട് റാഷിദിന് പറയാനുള്ളത് എന്താണെന്നറിയോ, സീറിംഗ് റോഡിൻ്റെ ആ ഭാഗത്തേക്ക് ആരും വരല്ലേ കേട്ടോ, നല്ല ട്രാഫിക്കാണെന്ന് തോന്നുന്നു. അവിടെ പെട്ടുകിടക്കുകയാണ്, കുറേ നേരമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിനിടയിൽ ഫൈസലിൻ്റെ മെസ്സേജ് ആണല്ലോ, ഹായ് അഷ്ടമി, എന്താണ് വിശേഷങ്ങൾ, സുഖമല്ലേ, സുഖമായിട്ടിരിക്കുന്നു, പ്രോഗ്രാം സൂപ്പർ ആകുന്നുണ്ട്, നല്ല നല്ല പാട്ടുകൾ തന്നതിൽ വളരെ സന്തോഷം. കുറേ നാളായി മെസ്സേജ് അയച്ചിട്ട് സ്നേഹത്തോടെ ഫൈസൽ വലപ്പാട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്കും സന്തോഷം കുറേ നാളുകൾക്ക് ശേഷം മെസ്സേജ് അയച്ചതിൽ. കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞ പോലെ, അയ്യോ ഒന്നും പേടിക്കണ്ട, എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കൈ തട്ടിയിട്ട് ഫോൺ ഇവിടെ വീണുപോയതാ, ശബ്ദം കേട്ട് കാണും. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ ഇൻ ബിറ്റ്വീൻ ഒന്ന് ചെറുതായിട്ട് ഹോം ഡെലിവറി വരെയൊക്കെ ഒന്ന് പോയി, അവിടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ച് ഈവനിങ്ങിലേക്ക് വന്നപ്പോൾ ഞാൻ ഈവനിങ്ങിൽ സ്ഥിരമായി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന കുറച്ച് പേരെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് ഫൈസൽക്ക്. അപ്പോൾ ഫൈസൽക്ക് ഡെയിലി മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർ മെസ്സേജ് അയച്ചോളൂ 5000917ലേക്ക്. ഞാനിപ്പോൾ ധാരാള പ്രഭു എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ടാണ് വെക്കുന്നത്. നല്ല രസമുള്ളൊരു പാട്ടാണ്, ഭയങ്കര വണ്ടി കൂടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നേരത്തെ കേൾക്കാൻ പറ്റിയൊരു പാട്ട് തന്നെയാണ്. സോ ഇനോ ഗീങ്ക എന്ന് പറയുന്ന ആളാണ് ഇത് പാടിയിരിക്കുന്നത് കേട്ടോ. സോ ലെറ്റ്സ് ഹിയർ ദ ബ്യൂട്ടിഫുൾ സോങ്.

0: Radio Suno 91.7 FM Qatar's favorite radio station. Third party insurance ne mikacha choice Bima third party liability 24 manikurum roadside assistance towing and recovery tire change fuel delivery battery boost lockout support premium 4 thavanagalai pay cheyam claims illengil 7% cashback um nedam accident undayal 3 divasam vare replacement car oru airport drop off oru vehicle inspection transportation service um samadhanamayi irikku Bima third party liability thiranjedukku terms and conditions apply call 800-786 whatsapp 7405055 or visit bima.com.qa Marsa Abu Hamur Branjil First Anniversary Bonanza Tomato Jordan 1 kilo 1 riyal 25 dirham Onion Egypt 1 kilo 1 riyal 90 dirham Banana Ecuador 1 kilo 4 riyal 75 dirham Prawns 500 gram 9 riyal Potato Pakistan 1 kilo 2 riyal 50 dirham Jaguar Classic Black ADT Perfume 100 ml 27 riyal Pakistan Beef Boneless 1 kilo 37 riyal 75 dirham A special offer September 30 vare matram
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
0: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
2: ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം
4: Presented by Joya Lucas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgood Thudangi authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: Tamil Fresh.
9: Tamil Fresh.
10: Tamil Fresh Song of the Hour.
11: Fresh, fresh, fresh.

0: നിങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
4: ഇന്നേ ഡിന്നർ ഡബിളാ.
3: ഡബിളോ?
4: അതെ, പാപ്പാ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
3: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. September 26 to 30 Papa John's il buy one get one free for all pizzas. Small, medium, large, ella pizzagalkum ee offer labhyamana. Lowest price pizza will be free.
5: Papa John's, better ingredients, better pizza. Serving 20 years better pizza in Qatar.
6: 917 evenings. 917 evenings.

0: വചനങ്ങളിലൂടെ. രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ഈ ഒരു സമയം അഷ്ടമിയാണ് കൂടിയുള്ളത്. 917 ഈവനിങ്സിന്റെ ടൈമാണ്. എനിക്കൊരു വലിയ അപ്ഡേറ്റ് പറയാനായിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മളുടെ ഫോണിലുള്ള ഫോട്ടോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. പ്രത്യേകിച്ചും സാംസങ് ഫോൺ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ അതിലേക്ക് വരാം. പക്ഷെ അതിന് തൊട്ട് മുൻപായിട്ട് ഈ ഫോട്ടോസിനെ കുറിച്ച് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഐ വാസ് ജസ്റ്റ് ഫ്യൂരിയസ് ടു നോ, നിങ്ങളുടെയൊക്കെ ഫോണിലെ ഗാലറിയിലെ എത്ര ഫോട്ടോസ് ഉണ്ടാവും? ഒരു ടോട്ടൽ നമ്പർ അവിടെ എഴുതി കാണിക്കുമല്ലോ. ആ ഒരു ടോട്ടൽ നമ്പർ എത്രയാന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ വെറുതെ ഇതിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിച്ചപ്പോഴേക്കും എൻ്റെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്തതാണ്. റീസെൻ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ മാത്രം 16,000 ഫോട്ടോസാണ് എൻ്റെ ഫോണിൽ. ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. 16,000 ഫോട്ടോ. ഞാനിത് വെറുതെ പുളടിക്കുന്നതല്ല, സത്യമായിട്ട് പറയാണ്. എൻ്റെ ഫോട്ടോസിൽ 16,000 ഫോട്ടോസും പിന്നെ ക്യാമറയിൽ ഒരു 3,000 സംതിങ്ങും പിന്നെ ഫേവറേറ്റ്സും അതും ഇതൊക്കെ എന്തായാലും ഈ റീസെൻ്റിൽ വന്നു തന്നെ എനിക്ക് അതിലേക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് ഒന്ന് ഒന്ന് ഒന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം കിട്ടും. എനിക്കിതിപ്പം ഇരുന്ന് ചിന്തിച്ച് അതൊക്കെ പ്ലസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആ 16,000 മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഫോണിൽ എത്ര ഫോട്ടോസ് ആ ഗാലറിയിൽ കാണിക്കുന്നുണ്ട്, എത്രയാണ് ആ ഒരു ഒരു ഒരു കറക്റ്റ് എമൗണ്ട് കാണിക്കുന്നത്, ഐ മീൻ എമൗണ്ട് അല്ല, ഐ മീൻ കൗണ്ട് കാണിക്കുന്നത്. ആ ഒരു കൗണ്ട് പറയണേ, ഇപ്പം തന്നെ പറയണേ. 5000 009 17 ലേക്ക് ഗാലറിയിൽ എത്ര ഫോട്ടോസ് ഉണ്ട് വേഗം പറഞ്ഞു.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: Adi, ende birthday celebration enda chelavu ende?
2: Samsamindu mandi mandi.
3: Uff, ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്നൊരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. Cune events orukunu mentalist Adi's insomnia the golden edition
1: even partner cube entertainments
5: chindagale polum tottariyina nimishangal aduthariyam
1: october 2-ne qncc almayasa theatreil kooduthal vivarangalkkai visit cune events social media page
5: ticketukalkkai visit qtickets.com official radio partner radio suno 91.7 fm
1: ഇന്നെന്താ വീട്ടിൽ ഇത്ര സന്തോഷം?
6: ഇന്നേ ഡിന്നർ ഡബിളാ.
1: ഡബിളോ?
6: അതെ, പാപ്പ ജോൺസിന് ഒരു പിസ്സ വാങ്ങിയ മറ്റൊന്ന് ഫ്രീ.
1: അപ്പോ ഇന്നത്തെ ഡിന്നർ പിസ്സ പാർട്ടി തന്നെ. സെപ്റ്റംബർ 26 മുതൽ 30 വരെ പാപ്പ ജോൺസിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ഓൾ പിസ്സാസ്. സ്മോൾ, മീഡിയം, ലാർജ് എല്ലാ പിസ്സകൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ലോവസ്റ്റ് പ്രൈസ് പിസ്സ വിൽ ബി ഫ്രീ.
7: പാപ്പ ജോൺസ്, ബെറ്റർ ഇൻഗ്രീഡിയൻസ്, ബെറ്റർ പിസ്സ. സെർവിംഗ് 20 ഇയേഴ്സ് ബെറ്റർ പിസ്സ ഇൻ ഖത്താർ.
8: You're listening to 917 evenings, 917 evenings.
9: Joy Alukas 917 evenings
10: presented by
1: Joy Alukasil verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
11: Powered by
12: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
13: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: നമസ്കാരം, ഞാൻ നന്ദു.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Joy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkuti book cheyu offer November 7 vare matram
2: powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruji ariyam call 4001707
4: and
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: ഇവിടെ എത്രയാണ് നിങ്ങളുടെ ഗാലറിയിൽ ഇപ്പൊ കാണിക്കുന്ന ഫോട്ടോസിന്റെ എണ്ണം എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു 6000 വന്നു, 5000 വന്നു, 5696 അൻസാറിന്റെ മെസ്സേജ് എനിക്ക് വയ്യ. അതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു 5-7 റേഞ്ചിലാണ് ഞാൻ വന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, എന്റെ ഫോണിൽ 16,000 ഫോട്ടോസ് ആണ് ഇപ്പൊ കാണിക്കുന്ന കൗണ്ട് എന്നുള്ളത്. അപ്പോഴേ എന്നെയും കടത്തി വെട്ടിക്കൊണ്ട് രാജുവിന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. 29,700, അതായത് 29,700. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആ അത് തന്നെ 29,700. ആ അത്ര ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഞാനത് ഞെട്ടി. എൻ്റെ മോനെ മുഹസിൻ പറഞ്ഞിരിക്കുകയാണിതാ 22,215, 22,215 ഫോട്ടോസ്. എൻ്റെ മുഹസിനെ സംബന്ധിച്ചു കേട്ടോ, എനിക്ക് തോന്നുന്നു രണ്ട് മക്കളുണ്ടെന്ന് തോന്നുന്നല്ലേ. മുഹസിന് എനിക്ക് കുറച്ച് മുൻപത്തെ മെസ്സേജുകൾ കാണാൻ സാധിക്കുന്നുണ്ട്, റയാൻ ആൻഡ് ഇസ്ര. അപ്പോൾ എനിക്ക് തോന്നുന്നു മക്കളുടെ ഫോട്ടോസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അല്ലേ. അങ്ങനെ കുറേ പേര് 20 കഴിഞ്ഞിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ, 3 കുട്ടികളുണ്ടോ? ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും കുട്ടികളുടെ ഫോട്ടോസ് കൊണ്ട് തന്നെ അറിയും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഒരു 5, 6, 7 റേഞ്ച് പറഞ്ഞപ്പോൾ ഞാൻ 16 പറഞ്ഞപ്പോൾ 20 റേഞ്ചിലേക്ക് രാജു മുഹസിനും ആണ് കടന്നിരിക്കുന്നത്. ഇനി ഇത് കടത്തി വെട്ടാൻ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ 22,215 ഒരാൾ 29,700 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കറൻ്റ് അവരുടെ ഫോണിലുള്ള ഫോട്ടോസിൻ്റെ എണ്ണാണേ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഇത്രയും ഫോട്ടോസൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ്, ലൈക്ക് ആ ഒരു സ്റ്റോറേജ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. ഐഫോൺ ആണോ, നേരെ തിരിച്ച് സാംസങ് ആണോ, ആ ഒരു ഫോണിൻ്റെ മോഡലും കൂടി രണ്ടുപേരും പറയണം കേട്ടോ. എനിക്കൊന്ന് മെസ്സേജ് അയക്കണം. എന്തായാലും ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു അപ്ഡേറ്റ് ആണ്, ഒരു ടെക് അപ്ഡേറ്റ് ആണ്
7: കേട്ടോ.
6: സോ ഈ ഒരു ടെക് അപ്ഡേറ്റിൽ പറയാനുള്ളത്, ഇപ്പം ഗൂഗിൾ ആൻഡ് സാംസങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്ന ഒരു ഇത് തന്നെയാണ്. ഇപ്പം പ്രത്യേകിച്ചും സാംസങ് ഫോണിൽ ഒരുപാട് ഗൂഗിൾ അപ്ഡേറ്റ്സ് വരാറുണ്ട്. സോ മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ് എന്ന് പറയുന്നത് റിലീഡ് ലൈക് ലിറ്ററലി സ്റ്റോർ ഡേറ്റിക്കും കാര്യങ്ങൾക്കും സാംസങ് ഗാലക്സി ആപ്പ് എങ്ങനെയാണോ ചേഞ്ച് ആവുന്നത് അതനുസരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിങ്ക് ചെയ്യുക ഫോട്ടോസ് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഡിറക്ട്ലി ഈ പറഞ്ഞ ഗൂഗിൾ ഫോട്ടോസിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു പുതിയൊരു മെത്തേഡ്. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഫോട്ടോസ് ഉണ്ടാവും, ബട്ട് സ്റ്റിൽ നമുക്ക് ചിലപ്പോൾ ഒരു പരിധിവരെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ. എന്നാലും ഇനി വരാൻ പോകുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാംസങ് യൂസേഴ്സിൻ്റെ ഒക്കെ തന്നെ ഫോട്ടോസും കാര്യങ്ങളും ഇനി ഗൂഗിൾ ഫോട്ടോസിലേക്കായിരിക്കും കയറുക. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പുതിയ ഫീച്ചേഴ്സിൽ വരുന്ന കുറച്ചധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ ഡിറക്റ്റ് സിങ്കിങ് തന്നെയാണ്. അതായത് ഫോട്ടോസും വീഡിയോസും ഡിറക്ട്ലി ഇനി ആ ഒരു സെറ്റിങ്സിൽ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യേണ്ടി വരില്ല. നേരെ സാംസങ് ഗാലക്സി ആപ്പിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ആ ഒരു ഗൂഗിൾ ഫോട്ടോസിൻ്റെ സെറ്റിങ്സും കൂടി ഈസിലി ബാക്കപ്പ് ഇമേജ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സിങ്ക് എന്നുള്ള രീതിയിലോ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ എഡിറ്റിംഗ് ആൻഡ് ഡിലീറ്റിംഗ് ലൈക്ക് ദ സെയിം എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗാലറിയിൽ നിന്നും ഇപ്പൊ നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ചോ, അപ്പൊ അത് ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും പോകും. ഗൂഗിൾ ഫോട്ടോസിൽ ചെയ്തു എന്ന് വിചാരിച്ചോ, അത് ഗാലറിയിലും ചേഞ്ച് ആകും. അങ്ങനെ രണ്ടിൻ്റെയും സിങ്കിങ് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ചില സമയത്ത് നമ്മളിപ്പം ഒരു ഫോട്ടോ ഗാലറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ പോയി മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു ഫോട്ടോ അവിടെ അതേപോലെ തന്നെ ഉണ്ടാവും, വലിയ ചേഞ്ചസോ കാര്യങ്ങളോ വരില്ല. പക്ഷേ ഇനി അത് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളൊരു സംഭവമാണ്. എന്തായാലും ഈ ഒരു ഫീച്ചർ ഇപ്പം സാംസങ് ഫോൺസിനൊക്കെ തന്നെ ആൻഡ്രോയിഡ് 13 ഓർ ലേറ്റർ വേർഷൻസ് ഉള്ള ആൾക്കാർക്കായിരിക്കും ഈ ഒരു പേഴ്സണൽ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു സംഭവം വരാനായിട്ട് പോകുന്നത്. ഇനി അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എത്തുന്നതായിരിക്കും. പക്ഷേ അതിന് മുൻപായിട്ട് ഒരു പാട്ടിലേക്ക് പോകുന്നു.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കണം.
3: എനിക്ക് ഒന്ന് കൂളാവണം.
4: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
5: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രമോഷൻ,
4: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
5: ഈ പ്രമോഷൻ September 26 to 30
4: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
6: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
7: Now? We still have time for the festive season.
6: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
8: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
9: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.

0: ஜாய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜாய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைந்த ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ ഓഫർ നവംബർ 7 വരെ മാത്രം
2: പവർഡ് ബൈ
3: ഖത്തറിനെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കസിന്റെ രുചി അറിയാം കോൾ 4000 1707
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ഏത് ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റി കേക്ക് കഴിക്കും.
1: എനിക്കൊന്ന് കൂളാവണം.
2: എന്നാ നമുക്ക് കൂടുതൽ കൂളായാലോ, നേരെ ഡെയറി ക്യൂണിലേക്ക് പോകാം.
3: ഡെയറി ക്വീനിൽ സ്പെഷ്യൽ പ്രൊമോഷൻ,
2: ഐസ്ക്രീം കേക്സ്, ബ്ലിസാർഡ്സ്, ത്രിൽസ്, സൺഡേസ് എന്നിവയെല്ലാം സ്പെഷ്യൽ റേറ്റിൽ. ഐസ്ക്രീം കേക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 60 കത്തറിയാൽ, ബ്ലിസാർഡ് 10 കത്തറിയാൽ, ത്രിൽസ് 9 കത്തറിയാൽ, ആൻഡ് സൺഡേസ് ജസ്റ്റ് 5 കത്തറിയാൽ മുതൽ.
3: ഈ പ്രൊമോഷൻ September 26 to 30
2: വേഗമാകട്ടെ, വിസിറ്റ് ചെയ്യൂ ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ഡെയറി ക്വീൻ സ്റ്റോർ.
4: Hi, this is Gautam Vasudev Menon.
2: You are listening to
4: Radio Sunu 91.7, and this is

നല്ല നല്ല പാട്ടൊക്കെ കേട്ട് പോകുമ്പോൾ ഈ ഒരു ഡ്രൈവ് ടൈമിൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഞാനും അഷ്ടമിയാണ് ഒപ്പമുള്ളത്. അൻസാറിന് ഒരു മെസ്സേജ് ഉണ്ടല്ലോ. അൻസാർ ഏതോ ഒരു ഒരു സിഗ്നലിൽ ഇങ്ങനെ വെയിറ്റിംഗിലാണല്ലേ. ഓക്കെ, നോ പ്രോബ്ലം. ഇങ്ങനെ ഒരുപാട് പേര് സിഗ്നലിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. എന്തായാലും ഞാൻ കുറച്ച് മുമ്പ് സാംസങ് ഫോട്ടോസും അതായത് സാംസങ് ഫോണിലുള്ള ഗാലറിയിലുള്ള ഫോട്ടോസും ഗൂഗിൾ ഫോട്ടോസും തമ്മിലുള്ള സിങ്കിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് സാംസങ് ഗാലറി ആപ്പ് നിങ്ങളുടെ ഇതിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ഒരു മെനു ലൈക്ക് അറ്റ് ദ ബോട്ടം റൈറ്റ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിൽ സെറ്റിങ്സ് എടുത്ത് സിങ്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന് കാണാൻ പറ്റും. അങ്ങനെ ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞില്ലേ ചില മോഡലുകളിലും ചില റീജിയൻ വൈസൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ന്യൂ ചേഞ്ച് സാംസങ് യൂസേഴ്സിനെ കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ പറ്റും. ഫോൺ സ്റ്റോറേജ് അതുപോലെ തന്നെ ഫോട്ടോസ് കുറച്ചും കൂടി സേഫ് ആക്കാൻ പറ്റും എന്നൊക്കെ

പറയുന്നത്. എന്തായാലും നിങ്ങൾ നോക്കൂ, നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം ചെയ്യുക, എല്ലാവരും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോട്ടോസിലേക്ക് സാംസങ്ങിൻ്റെ ഗാലറിയിലുള്ള ഫോട്ടോസ് സിങ്ക് ചെയ്യുന്ന കാര്യം ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ആൻഡ്രോയിഡ് 13 ആൻഡ് ലേറ്റർ വേർഷൻസിലായിരിക്കും അവൈലബിൾ എന്നൊക്കെയാണ് ഇതുവരെയും അറിയാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. തസ്കരവീരനിൽ നിന്നുള്ളൊരു പാട്ടാണ്. ആ പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബാക്കി ഖത്തർ വിശേഷങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഈ ആനിവേഴ്സറിയും നമ്മൾ ഒന്നിച്ചല്ലേ?
3: അത് ചോദിക്കണം. ലുലു ആനിവേഴ്സറി ബൊണാൻസ വന്ന നമുക്ക് മാത്രമല്ല ഖത്തറിലെ എല്ലാവർക്കും ഷോപ്പിംഗ് ആഘോഷമല്ലേ?
2: ലുലു ആനിവേഴ്സറി ബൊണാൻസ, ബിഗ് സേവിംഗ്സ്, മെഗാ ഓഫേഴ്സ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകൾ. ഫ്രഷ് ഗ്രോസറീസ് മുതൽ ഇലക്ട്രോണിക്സ്, ഹോം എസെൻഷ്യൽസ് എന്നിവയിലെല്ലാം മികച്ച ഓഫറുകൾ.
3: ഏറ്റവും അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് വിസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഷോപ്പിംഗ് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കൂ. മോർ ഷോപ്പിംഗ്, മോർ സേവിംഗ്സ്.
4: ഹൈ, ഞാൻ രജിഷ വിജയൻ.
5: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
4: 91.7 FM.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: പവർഡ് ബൈ
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: സമയം 8 മണി കഴിഞ്ഞ് 8:58 എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഉള്ളത് അഷ്ടമി അവിടെ ഒരു 8 എന്തായാലും ഈ ഒരു ടൈമിൽ 8 പണി കിട്ടാണ്ട് കുഴപ്പമില്ലാണ്ട് നേരെ ജോലിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ അതോ 8 പണി കിട്ടി വിഷമിച്ച് ഇന്നത്തെ ദിവസം തന്നെ പോയി എന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ എന്തായാലും ശരി തന്നെ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കുക ഓൾവേസ് ദർ ഇസ് എ പോസിറ്റീവ് സൈഡ് ഓക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അത്ര നന്നായില്ലെങ്കിൽ അഫ്കോഴ്സ് നന്നായി ഒരു ദിവസം അടുത്ത് തന്നെ ഉണ്ടാകും എന്ന് വിചാരിക്കുക കേട്ടോ. ചില ദിവസങ്ങൾ അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്യാറുണ്ട്. എന്തായാലും അതിൽ നിന്നൊക്കെ നിന്ന് മാറി ചില ടൈമിൽ നമുക്ക് നമ്മൾ പോലും അറിയാണ്ട് ഈ 8 പണി അല്ലെങ്കിൽ 8 ട്രാപ്പ് ഉണ്ടാക്കി വെക്കുന്നതിൽ പോയി പെടുന്നൊരു ടെൻഡൻസി ഇപ്പോൾ കൂടുതലാണ്. അത് കൂടുതലും സൈബർ ക്രൈമിലാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എന്തെങ്കിലും രീതി നമുക്ക് തന്നെ അറിയില്ല ഈ ഫോണ് ഹാക്കായ പോലെയോ അല്ലെങ്കിൽ ഫോണിങ്ങനെ ഫ്രീസായ പോലെയൊക്കെ സൈബർ ക്രൈംസ് നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾക്ക് തന്നെ ഒരു രീതിയിലും ആലോചിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഓരോ ലിങ്കുകളാണെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഫീലിംഗും തോന്നാത്ത രീതിയിലൊക്കെയാണ് നമുക്കിങ്ങനെ ഓരോരോ ട്രാപ്പ് വയ്ക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം സൈബർ ക്രൈമുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നല്ല രീതിയിൽ മിനിസ്ട്രി എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഒരിക്കലും ഇങ്ങനത്തെ സൈബർ ക്രൈമിൽ പോയി വീഴരുത്. കാരണം ഒരുപാട് രീതിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, അതിനായിട്ടുള്ള കറക്റ്റ് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീണ്ടും നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ വാൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഓൺലൈനിലൂടെ നടക്കുന്ന ചില സൈബർ ക്രൈമുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ എന്തുമാത്രം പണിഷബിളാണ് ഖത്തറിൽ എന്നുള്ളൊരു കാര്യമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൺ ലൈക്ക് 3 years ഓഫ് പ്രിസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തോളം ജയിലും അതിനോടൊപ്പം തന്നെ ഫൈൻ ഏകദേശം 100,000 ഖത്തറിയാൽ വരെയും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു സൈബർ ക്രൈമും കാര്യങ്ങളും മാക്സിമം നമ്മൾ ഒഴിവാക്കുക, അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെതായ രീതിയിൽ പോയിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക. പല രീതിയിൽ സൈബർ ക്രൈംസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ഒരു വലിയ വെബിനാർ വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു അവയർനെസ് ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ത്രെറ്റുകൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെയൊക്കെ നമുക്കതിൽ നിന്നും പ്രൊട്ടക്റ്റ് ആകാനായിട്ട് പറ്റും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് മിനിസ്ട്രി ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേറ്റീവ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് കൈൻഡ് ഓഫ് രീതിയിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സംഭവം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്തൊക്കെ ആരൊക്കെ വിളിച്ച് എങ്ങനെയൊക്കെ നിങ്ങളെ പേടിപ്പിച്ചാലും ഏതൊക്കെ രീതിയിൽ നിങ്ങളെടുത്ത് ചോദിച്ചാലും ഒരിക്കലും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കരുത്. നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അവരിങ്ങോട്ട് പറഞ്ഞു തന്നാൽ പോലും നമ്മൾ ആ ഒരു ട്രാപ്പിൽ പോയി വീഴാതിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. ആ പാട്ടിലേക്ക് പോകുന്ന സമയം നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോയി വീണ ആൾക്കാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ദിവസം പോലെ നമുക്ക് ഭയങ്കര മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് വേരി, എവറിഥിങ് വിൽ ബി ഫൈൻ ബിക്കോസ് വി ആർ ഇൻ എ സേഫ് കൺട്രി, റൈറ്റ്?

0: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദി റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
2: 1-7 evenings.

0: ഇന്നലെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കര ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇന്നലത്തെ ഒഡിഐ മാച്ച് തന്നെയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു കേട്ടോ. കാരണം എനിക്കെന്തോ അത് ലൈവായിട്ടൊന്ന് ആ ഒരു ഫീൽ ഇരുന്ന് കാണാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് മാച്ച് അപ്ഡേറ്റ് പറയുന്നു എന്നല്ലാണ്ട് എനിക്ക് ആ ഫുൾ ഒഡിഐ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. പക്ഷേ ഹൈലൈറ്റുകൾ കണ്ടു. എത്രയൊക്കെയാണെങ്കിലും when they are literally on the ground, Rohit anengilum and even Kohli anengilum, namukku aa oru oro era kaiyumbo nammal parayile uff adayirunnu the best time. iniyum ee parnu valla chalappam അടുത്ത ഒരു ജനറേഷന് ചിലപ്പം അറിയില്ല ഇത് കിട്ടുമോ എന്നുള്ളത്. ഓൾമോസ്റ്റ് രോഹിത് ആൻഡ് കോഹ്ലി ഇവരൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങാറാവുമ്പോൾ അല്ലെങ്കിൽ അവരില്ലാന്നുള്ളൊരു മത്സരമൊക്കെ ഇപ്പോൾ കാണാൻ പറ്റാണ്ടാവുന്ന പോലെ ഒരു ഫീലുണ്ട്. അത് ചിലപ്പോൾ പണ്ട് നമുക്ക് നമ്മളുടെ ഫാദേഴ്സിനോടൊക്കെ തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മൂത്ത ബ്രദറൊക്കെ ഉണ്ടെങ്കിൽ അവർ പണ്ട് പറയൂലായിരുന്നു സച്ചിനൊക്കെ ഉള്ളപ്പോഴാണ് അതോടുകൂടി ഇനി ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു സമയമുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് തന്നെ അവരും കുറേയും കൂടിയൊക്കെ ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇനിയും ഒരു പുതിയ ജനറേഷനിലേക്ക് നോക്കുമ്പം ഉണ്ട്, എന്നാൽ പോലും നമുക്ക് എന്തോ ഒരു ഈ ഒരു വൈബ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് നോർമലി സംഭവിക്കാറുള്ളതാണ്. പക്ഷേ ഇന്നലെ ഭയങ്കര രസമായിട്ടാണ് ഒരുപാട് പേര് ഈ ഒരു മാച്ച് കണ്ടത്. അതിനോടൊപ്പം ഒരുപാട് പേര് ആ മാച്ചിനെ കുറിച്ച് സംസാരിക്കുന്നതും കണ്ടു. ഓൾ ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ടു പീപ്പിൾ. ആൻഡ് ഇന്നലത്തെ കോഹ്ലിയുടെ പെർഫോമൻസ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്. അത്രയും നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചേസിംഗ് മാസ്റ്റർ എന്ന് നമ്മൾ പറയുന്ന പോലെ അതിഗംഭീരമായിട്ട് ചേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അത് കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് ബംസ് വേറെ തന്നെയാണ്. ഞാൻ ഹൈലൈറ്റ് കണ്ടപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ത് രസമുള്ള മാച്ചായിരുന്നു എന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, മിസ്സായിപ്പോയില്ലേ. കുഴപ്പമില്ല. നല്ല രീതിയിൽ ഇന്നലത്തെ മാച്ച് ആ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കാര്യമാണ്. എനിക്കും ഒരു പണ്ടൊക്കെ ക്രിക്കറ്റിന് ഏതെങ്കിലും ഒരു മാച്ച് വരുമ്പോൾ ഭയങ്കര ഒരു ഉത്സാഹമായിരുന്നു. അതിൻ്റെ മാച്ച് അപ്ഡേറ്റ് പറയുക, ഇവിടെ ടി വിയിലൊക്കെ വെച്ചിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ആ ഒരു വൈബ് ഇപ്പം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരിതായിരുന്നു ഇന്നലെ. പക്ഷെ ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. ആൻഡ് ഹിയർ വി ആർ ഗോയിങ് വിത്ത് ദ നെക്സ്റ്റ് സോങ്. ബട്ട് അത് കഴിഞ്ഞ് തിരിച്ചെനിക്ക് വന്നിട്ട് ഈ പറഞ്ഞ പോലെ വേറെ ചില മത്സരങ്ങളെ കുറിച്ചിട്ട്, പ്രത്യേകിച്ചും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ചിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കേട്ടോണ്ടിരിക്കുക കത്തിൻ്റെ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ.
1: ചെന്നൈ എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Cinema.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Hi, this is Prithviraj. You're listening to Radio Suno.
5: Radio
4: Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഞാനുണ്ടല്ലോ ഡോൺ ട്രബിൾ ദ ട്രബിൾ എന്ന് പറയുന്ന ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ചില ഒരു വലിയൊരു ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ചില വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗിരീഷ് ഷെയ്ഡി ഇങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് എസ് എസ് രാജമൗലി സാർ എന്ന് പറയുമ്പം എന്താണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഗിരീഷ് ഷെയ്ഡി ഇങ്ങനെ പേടി തോന്നുന്നു എനിക്ക് ആളോട് പറയാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര പേടിയാണ് എന്നിങ്ങനെ പറയുന്നൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര രസകരമായിട്ടാണ് അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹി വെന്റ് ആൻഡ് ഡിഡ് എ പ്രൊമോഷൻ വിത്ത് സൂര്യ ആൻഡ് നൗ എസ് എസ് രാജമൗലി സാറുമായിട്ട് അങ്ങനെ അടുത്തൊരു പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ ഇങ്ങനെ അതിഗംഭീരമായിട്ട് ഒരു സൈഡിലൂടെ ആ ഒരു സിനിമാ ലോകത്തെ വിശേഷങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇൻ ബിറ്റ്വീൻ ചെക്ക് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഐ മീൻ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്താണ് അത് നിങ്ങളുടെ അടുത്തും പറഞ്ഞത്. അതിനിടയിൽ ഞാൻ കുറച്ച് മുൻപൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിനെ കുറിച്ചിട്ട് അല്ലേ. അതായത് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മാച്ച് നടക്കേണ്ടതായിരുന്നു, പക്ഷേ ഡ്യൂ ടു യു നോ മെനി റീസൺസ് ഹെവി റെയിൻ ആൻഡ് എവറിത്തിങ് അത് നല്ല രീതിയിൽ ഒരു ഒരു കൺട്രോളിൽ അല്ലാത്തതുകൊണ്ടും നല്ല മഴയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അവർ കുറേ ചെക്ക് ചെയ്തു, ബട്ട് ഗ്രൗണ്ട് വാസ് നോട്ട് റെഡി. അങ്ങനെയാണ് അത് മാറ്റി വയ്ക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേണ്ട എന്ന് വയ്ക്കേണ്ടി വന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്വാർട്ടർ ഫൈനൽസ് ആയിരുന്നു ഏഷ്യൻ ഗെയിംസിലെ. ആൻഡ് മാച്ച് ഈ പറഞ്ഞ പോലെ ഒരു വിത്തൌട്ട് ലൈക്ക് യു നോ വിന്നിങ് ദ ടോസ് ഓൾസോ ഈ ഒരു ഹെവി റെയിൻ കാരണം അങ്ങനെ മാറ്റി വെച്ചു. ഇനി എന്തായാലും വെതർ ഫോർകാസ്റ്റും കാര്യങ്ങളൊക്കെ ത്രൂ ഔട്ട് ദ ഡേ നോക്കിയതിന് ശേഷമായിരുന്നു ഇത് മാറ്റി വെച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ അവർ നോക്കിയതിന് ശേഷമായിരിക്കും സ്കെഡ്യൂൾസും കാര്യങ്ങളൊക്കെ തന്നെ വരാനായിട്ട് പോകുന്നത്. അങ്ങനെ ജപ്പാനിൽ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ നമ്മുടെ ലേഡീസ് ടീം ഇന്ത്യൻ ടീം വിൻ ചെയ്തു. ഇനി എന്തായാലും ആ ഒരു ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞു, സെമി ഫൈനൽ കഴിഞ്ഞ് അങ്ങനെ ഇന്ത്യയുടെ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ ബിറ്റ്വീൻ പാകിസ്ഥാൻ ആൻഡ് ഹോങ്കോങ് ആയിരുന്നു, അതും ഈ പറഞ്ഞ പോലെ റെയിൻ കാരണം അബാൻഡൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി അവിടുത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒക്ടോബർ 1st അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. ബാക്കിയുള്ള മാച്ചസും കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം എനിക്കൊന്ന് വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണെന്നേ, കാരണം ആ സമയം കുറച്ചധികമായി. അതിനിടയിൽ എനിക്ക് രവിശങ്കറിന്റെ പാട്ട് ഐ മീൻ പാട്ടല്ല മെസ്സേജ് ഇഷ്ടപ്പെട്ടു, കാരണം അദ്ദേഹം

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 or visit bima.com.qa.
1: 917 evenings.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: सुनो मेलोडीज रेडियो सुनो 91.7 FM
1: कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो
2: एक्शन
3: मने दिनेश അതിമോഹമാണ് അതിമോഹം
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല
0: ഓ ഡ്രാമ
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്
0: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ
6: ബ്രോട്ട് ടു യു ബൈ സഫാരി World class shopping experience Doha Qatar and
7: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
0: റേഡിയോ സുനോ 91.7

0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM Qatar's favorite radio station. Radio Suno.

91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Sunoo.

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.